0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുമൻ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 15 ചൊവ്വാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 30 ചോതി നക്ഷത്രം. ബെഞ്ചമിൻ ഡിസ്രേലി പറഞ്ഞ ഒരു വാചകം കേട്ടാലോ, ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏത് കാര്യവും സാധിച്ചെടുക്കാനായിട്ട് കഴിയും. നമ്മൾ എന്ത് കാര്യം ചെയ്യാനിറങ്ങിയാലും വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകും. എന്നാൽ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതെ മനസ്സുറപ്പിച്ച് മുന്നോട്ടു പോയാൽ വിജയം നിങ്ങളെ തേടിയെത്തും. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഉറച്ച മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. ആ ആത്മവിശ്വാസത്തോടെ ഇന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് അടിയുറച്ച് മുന്നേറും. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ആളറിഞ്ഞു വേണം ഉത്തരം നൽകാൻ. ഒരു യഥാർത്ഥ ഗുരു ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. ഗ്രാമീണ വഴിയിലൂടെ ഒരു യാത്രികൻ നടന്നു വരികയായിരുന്നു. വഴിവക്കിൽ ഒരു വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന വയോധികനെ കണ്ട് അടുത്ത ഗ്രാമത്തിലേക്കെത്താൻ എത്ര സമയം എടുക്കും എന്നയാൾ ചോദിച്ചു. വയോധികനിൽ നിന്നും ഉത്തരമൊന്നും ലഭിക്കാതെ യാത്രികൻ വീണ്ടും മുന്നോട്ടുള്ള പ്രയാണം ആരംഭിച്ചു. കുറച്ചു മുന്നോട്ട് നടന്ന യാത്രക്കാരനെ വയോധികൻ തിരികെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇനി ഒരു അരമണിക്കൂർ കൂടി മതി അവിടെ എത്താൻ. വയോധികൻ പ്രതീക്ഷിച്ച ചോദ്യം യാത്രക്കാരനിൽ നിന്നും ഉടൻ എത്തി, താങ്കൾ എന്തുകൊണ്ട് ഈ ഉത്തരം നേരത്തെ പറഞ്ഞില്ല? വയോധികൻ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ഇപ്പോൾ മാത്രമാണ് നിങ്ങളുടെ നടപ്പിന്റെ വേഗം ഞാൻ ശ്രദ്ധിച്ചത്. ഒരു കാര്യം ഒരാളെ പഠിപ്പിക്കാൻ ആദ്യം അയാളെ നന്നായി വിലയിരുത്തണം. എല്ലാ

മാത്രം അറിഞ്ഞാൽ പോരാ, വഴിയുടെ സ്വഭാവവും യാത്രക്കാരന്റെ പ്രകൃതവും കൂടി അറിഞ്ഞിരിക്കണം. ഒരു ചോദ്യവും നിസ്സാരമല്ല. ചോദ്യങ്ങളുടെ ഗൗരവം ഉത്തരങ്ങൾക്കും ഉണ്ടാവണം. ഓരോ ചോദ്യത്തിനും പല ഉത്തരങ്ങൾ ഉണ്ടാകാം. ഒരേ ഉത്തരത്തിന് തന്നെ പല അവതരണ രീതികളും ഉണ്ടാവാം. ചോദിച്ചത് കൊടുക്കുന്നതിനേക്കാൾ കേമം വേണ്ടത് കൊടുക്കുന്നതാണ്. അപ്പോഴാണ് ദാനം പൂർത്തിയാകുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇതേറെ പ്രസക്തമാണ്. ഒരു ഗുരുകുല വിദ്യാഭ്യാസ ഛായയുള്ള ഗാനം കേട്ടാലോ

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 15-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ന് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമാണ്. ഇന്ത്യയുടെ മഹാനായ സിവിൽ എഞ്ചിനീയറും ഭാരതരത്ന ജേതാവുമായ മോക്ഷഗുണ്ടം വിശ്വേശ്വര അയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഭാരതത്തിലുടനീളം ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നു. കൃഷ്ണരാജസാഗർ അണക്കെട്ടിന്റെ നിർമ്മാണം ഉൾപ്പെടെ ഇന്ത്യയിലെ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. ലോകമെമ്പാടും ജനാധിപത്യ മൂല്യങ്ങളും തത്വങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 15 അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമായി ആചരിക്കുന്നു. 2007 ഐക്യരാഷ്ട്രസഭയാണ് ജനാധിപത്യ ഭരണ സംവിധാനങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ഔദ്യോഗിക പൊതുജന പ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശൻ തങ്ങളുടെ പ്രക്ഷേപണം ആരംഭിച്ചത് 1959 സെപ്റ്റംബർ 15 ന്യൂഡൽഹിയിലെ ന്യൂഡൽഹിയിൽ ഒരു ചെറിയ എക്സ്പെരിമെന്റൽ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചായിരുന്നു തുടക്കം. പിൽക്കാലത്ത് രാജ്യത്തെ ദൃശ്യമാധ്യമ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ദൂരദർശന് സാധിച്ചു. തമിഴ്നാട്ടിലെ ജനപ്രിയ നേതാവും ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപകനും തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി എൻ അണ്ണാദുരെ ജനിച്ചത് 1909 സെപ്റ്റംബർ 15. മദ്രാസ് എന്ന സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്ന് മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് അദ്ദേഹമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലെ സോം പോരാട്ടത്തിനിടെ ബ്രിട്ടീഷ് സൈന്യം ചരിത്രത്തിൽ ആദ്യമായി സൈനിക ടാങ്കുകൾ യുദ്ധക്കളത്തിലിറക്കിയത് 1916 സെപ്റ്റംബർ 15. ഇത് കരയുദ്ധ തന്ത്രങ്ങളിൽ പുതിയ അധ്യായം തുറന്നു. ഇന്റർനെറ്റിന്റെ ചരിത്രം മാറ്റിമറിച്ച google.com എന്ന ഡൊമൈൻ നാമം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് 1997 സെപ്റ്റംബർ 15. ഒരു വർഷത്തിന് ശേഷമാണ് ഗൂഗിൾ ഔദ്യോഗികമായി ഒരു സ്വകാര്യ കമ്പനിയായി പ്രവർത്തനം ആരംഭിച്ചത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 15-ാം തീയതി. ഡാമുകളും പാലങ്ങളും തടയണകളും പണിത് ആധുനിക ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അടിത്തറയിട്ട മഹാനായ എഞ്ചിനീയർ, സാങ്കേതിക വിദ്യയെ രാജ്യത്തിന്റെ പുരോഗതിക്കായി വിനിയോഗിച്ച ഭാരതരത്ന സർ എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനം ഇന്ന് സെപ്റ്റംബർ 15. ഇന്ത്യയിൽ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്ന ഈ ദിനം ഇന്ത്യ കണ്ട എക്കാലത്തെയും മഹാനായ സിവിൽ എഞ്ചിനീയറും മൈസൂർ ദിവാനുമായിരുന്ന സർ എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. 1861 സെപ്റ്റംബർ 15 കർണാടകയിലെ മുദ്ദേനഹള്ളിയിലാണ് അദ്ദേഹം ജനിച്ചത്. കർണാടകയിലെ കൃഷ്ണരാജസാഗർ അണക്കെട്ടിന്റെ നിർമ്മാണം ഹൈദരാബാദ് നഗരത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഫ്ലഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, വിശാഖപട്ടണം പോർട്ടിനെ കടലാക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ തുടങ്ങി അദ്ദേഹത്തിന്റെ സാങ്കേതിക വിസ്മയങ്ങൾ ഒട്ടനവധിയാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനായി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഓട്ടോമാറ്റിക് ഫ്ലഡ് ഗേറ്റുകൾ ലോകശ്രദ്ധ നേടി. മൈസൂർ ദിവാനായിരിക്കെ മൈസൂർ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, ഭദ്രാവതി അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു. രാജ്യത്തിന് നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ച് 1955 രാജ്യം അദ്ദേഹത്തെ ഭാരതരത്ന നൽകി ആദരിച്ചു. 100 വയസ്സ് തികഞ്ഞ ശേഷവും മാതൃകാപരമായ ജീവിതം നയിച്ച അദ്ദേഹം 101-ാം വയസ്സിലാണ് അന്തരിച്ചത്. തുല്യതയില്ലാത്ത കഠിനാധ്വാനം കൊണ്ടും സമർപ്പണം കൊണ്ടും നാടിന്റെ മുഖച്ഛായ മാറ്റിയ സർ എം വിശ്വേശ്വരയ്യയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ വികസനത്തിന് പ്രയത്നിക്കുന്ന എല്ലാ എഞ്ചിനീയർമാർക്കും എഞ്ചിനീയേഴ്സ് ദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: info@7.
5: നമസ്കാരം, info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. ഗണേശ വിഗ്രഹ നിവഞ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് 15 September ഉച്ചയ്ക്ക് ശേഷം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് KCB പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഘോഷയാത്ര കടന്നുപോകുന്ന റൂട്ടുകളിൽ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയാണ് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക. മൂത്താന്ത്ര, മേലാമുറി, വലിയങ്ങാടി, മാർക്കറ്റ് റോഡ്, BOC റോഡ്, RS റോഡ്, GB റോഡ്, കോളേജ് റോഡ്, താരേക്കാട്, വിക്ടോറിയ കോളേജ് പരിസരം, ചാത്തപുരം, കൽപ്പാത്തി എന്നീ പ്രദേശങ്ങളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. ഹോർട്ടികോർപ്പ് മുഖേന പൊതുവിപണിയിൽ നടപ്പിലാക്കുന്ന സബ്സിഡി നിരക്കിലുള്ള സവാള വിൽപ്പനയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും കളക്ടറേറ്റ് പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SP രാജു നിർവഹിച്ചു. ഹോർട്ടികോർപ്പിന്റെ തിരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകൾ വഴി കിലോയ്ക്ക് 35 രൂപ നിരക്കിലാണ് സവാള ലഭ്യമാക്കുന്നത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കോടതികളിൽ സംഘടിപ്പിച്ച നാഷണൽ ലോക് അദാലത്തിൽ 355 കേസുകൾ തീർപ്പാക്കി. വിവിധ കേസുകളിലായി ആകെ 12,11,28,364 രൂപ നഷ്ടപരിഹാരമായി ലഭിച്ചു. ജില്ലയിലെ ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള കൊടിതോരണം, ബോർഡ്, ബാനർ, ഹോർഡിംഗുകൾ, ഇൻസ്റ്റലേഷൻ എന്നിവ ഉടൻ നീക്കം ചെയ്യണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ബന്ധപ്പെട്ടവർ സ്വമേധയാ നീക്കാത്തവ തദ്ദേശ വകുപ്പ് സ്ക്വാഡുകൾ നീക്കം ചെയ്യുകയും ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്യും. അനധികൃത പരസ്യ ബോർഡുകൾ കാഴ്ച മറിച്ച് അപകടങ്ങൾക്കിടയാകുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരമുള്ള 100% കോട്ടൺ, പേപ്പർ, റീസൈക്കിൾ ചെയ്യാവുന്ന പോളി എത്തിലിൻ എന്നിവയിൽ മാത്രമായിരിക്കണം പ്രിന്റിംഗ്. സാക്ഷരതാ പക്ഷാചരണത്തിന്റെ സമാപനവും ഹയർ സെക്കൻഡറി 2ാം വർഷ ക്ലാസുകളുടെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SP രാജു നിർവഹിച്ചു. ഗവൺമെന്റ് മോയൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി നടപ്പിലാക്കുന്ന ജില്ലയുടെ തനത് സ്പീഷീസ് പ്രഖ്യാപനം പദ്ധതിയിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ജില്ലയുടെ തനതായ കാലാവസ്ഥ, ജലസമ്പത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട വൃക്ഷം, ജലസസ്യങ്ങൾ, മൃഗം, പറവ, ഔഷധ സസ്യങ്ങൾ, ചെറുജീവികൾ, ഷഡ്പദങ്ങൾ, പാമ്പുകൾ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് നിർദ്ദേശങ്ങൾ നൽകാവുന്നത്. നിർദ്ദേശിക്കുന്ന ജീവി വർഗത്തിന്റെ മലയാളം പേര്, ശാസ്ത്രീയ നാമം, ആവാസ വ്യവസ്ഥ, പ്രത്യേകതകൾ, ജില്ലയുടെ ഔദ്യോഗിക ജീവി വർഗമായി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തണം. ചിത്രങ്ങളുണ്ടെങ്കിൽ അവയും ഉൾപ്പെടുത്താം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 25 PLDCKSBB@gmail.com അല്ലെങ്കിൽ DPTPKD@gmail.com എന്നീ മെയിലുകളിൽ വിവരങ്ങൾ നൽകണം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വകുപ്പിലെ വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കാറ്റഗറി നമ്പർ 215/2025 തസ്തികയിലേക്ക് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും സെപ്റ്റംബർ 23 മുട്ടികുളങ്ങര KAP 2nd Battalion പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. മാർച്ച് 21 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ഓഗസ്റ്റ് 13 മലപ്പുറത്ത് നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ പ്രതികൂല കാലാവസ്ഥ കാരണമാണ് മാറ്റിവച്ചിരുന്നത്. PSC പ്രൊഫൈലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ്, അസൽ തിരിച്ചറിയൽ കാർഡ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം സെപ്റ്റംബർ 23 രാവിലെ 5:30 മുമ്പായി പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാകണമെന്ന് PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. വിവിധ കാരണങ്ങളാൽ 2025 January 1 2026 August 31 ഇടയിൽ ചിറ്റൂർ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ റദ്ദായവർക്ക് October 31 വരെ പുതുക്കാൻ അവസരം. ഐഡന്റിറ്റി കാർഡിൽ പുതുക്കേണ്ട മാസം 2024 October മുതൽ 2026 June വരെ എന്ന് രേഖപ്പെടുത്തിയവർക്കാണ് അവസരം. www.eemployment.kerala.gov.in വഴിയോ എക്സ്ചേഞ്ചിൽ നേരിട്ടെത്തിയോ പുതുക്കാം. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലായി ജോലി ലഭിച്ച് 90 ദിവസത്തിനുള്ളിൽ വിടുതൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്തവർ, ആരോഗ്യ കാരണങ്ങളാലോ ഉപരിപഠനാർത്ഥമോ ജോലി രാജിവെച്ചവർ, നിയമനം ലഭിച്ചിട്ടും പ്രവേശിക്കാതെ നോൺ ജോയിനിങ് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് യഥാസമയം നൽകാൻ സാധിക്കാത്തവർ എന്നിവർക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് ചിറ്റൂർ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ PG PhD പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബവാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. അവസാന തീയതി October 15. IHRD മലമ്പുഴ അപ്ലൈഡ് സയൻസ് കോളേജിൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 55% മാർക്കോടെയോ തത്തുല്യ ഗ്രേഡോടെയോ MSc ഇലക്ട്രോണിക്സ്, MTech ഒപ്പം UGC നെറ്റ് അല്ലെങ്കിൽ PhD ആണ് യോഗ്യത. September 18 രാവിലെ 10 കൊട്ടേക്കാട് ചെമ്മൻകാട് കോളേജിൽ നടക്കുന്ന എഴുത്തു പരീക്ഷയിലും അഭിമുഖത്തിലും പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി അന്ന് രാവിലെ 9:30 കോളേജിൽ എത്തിച്ചേരുകയും വേണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04912530010. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒഴിവുള്ള ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. September 15 രാവിലെ 10 പരീക്ഷയും അഭിമുഖവും നടക്കും. അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും സഹിതം ഹാജരാകണം. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടനയുമായി ചേർന്ന് ജില്ലയിൽ നടത്തുന്ന ദീപ്തി ബ്രെയിൽ സാക്ഷരതാ ക്ലാസുകളുടെ 2ാം ഘട്ട പഠന ക്ലാസ് ഉദ്ഘാടനവും KFB സ്ഥാപക ദിനാചരണവും സംഘടിപ്പിച്ചു. KFB ജില്ലാ ഓഫീസിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KK വിമൽ രാജ് ഉദ്ഘാടനം നിർവഹിച്ചു.
4: അഹല്യ FM 90.4, ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
3: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
6: നിങ്ങളുടെ ഫോണിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ഫോട്ടോസ് ആണോ വീഡിയോസ് ആണോ? പലർക്കും പല ഉത്തരങ്ങളായിരിക്കാം ഇത്. പക്ഷേ കൂടുതലും ആളുകളുടെ ഉത്തരം ഗാലറിയിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ക്രീൻഷോട്ട്സ് ആണ് എന്നായിരിക്കും. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്, അഭിരാമിയാണ് കൂടെ ഉള്ളത്, എഴുത്തോലെയാണ് കേൾക്കുന്നത്. ഇപ്പൊ ഒരു നല്ല കോട്ട് കണ്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ആളുകളുണ്ട് അല്ലെ? ഒരു നല്ല ഡ്രസ്സ് കാണുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, ഒരു റെസിപ്പി കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, ഒരു റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ ഇവിടെ ഒരിക്കലും പോകണം എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. ഒരു സുഹൃത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഇത് ആരോടും പറയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അയക്കണത്. 5 സെക്കൻഡ് കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മറ്റൊരു സുഹൃത്തിന് അയച്ചു കൊടുക്കും. മേ ബി ബേസിക്കലി നമ്മുടെ ഫോൺ ഒരു ചെറിയ മ്യൂസിയമാണ്. നമ്മൾ ഒരിക്കൽ കണ്ടതും ഇഷ്ടപ്പെട്ടതും വാങ്ങണം എന്ന് വിചാരിച്ചതും പോകണം എന്ന് പ്ലാൻ ചെയ്തതും എല്ലാം അവിടെയുണ്ട്. പക്ഷേ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, ഇത്രയും സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് ഒരിക്കൽ ഗ്യാലറി തുറന്നു നോക്കിയാൽ പകുതിയും നമ്മൾ മറന്നിട്ടുണ്ടാവും. ഇതെന്തിനാണ് ഞാൻ സേവ് ചെയ്തത്, ഇതെന്തിനാണ് സ്ക്രീൻഷോട്ട് വെച്ചത്, ഈ സ്ക്രീൻഷോട്ടിൽ എന്താണ് ഇമ്പോർട്ടൻ്റ്, ഈ ഡ്രസ്സ് എപ്പോൾ വാങ്ങാനാണ് തീരുമാനിച്ചത്, ഇതൊന്നും നമുക്ക് ഓർമ്മയില്ല. ഫോൺ ഓർക്കുന്നുണ്ടാവും, പക്ഷേ ഈ സ്ക്രീൻഷോട്ട് കഥയിൽ ചെറിയൊരു ലൈഫ് കണക്ഷൻ ഉണ്ട്. നമുക്കതിലേക്ക് വരാം എഴുത്തോലയിൽ പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സ്ക്രീൻഷോട്ട് തിയറിയെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ജീവിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് സ്ക്രീൻഷോട്ട് തിയറി. ഒരു പേഴ്സണൽ കാര്യം പറയാം. ഒരു ദിവസം ഫ്രണ്ട്സൊക്കെ കൂടിയിരുന്ന് നല്ല സ്ഥലം, നല്ല ഫുഡ്, ഫുൾ ഫൺ മൂഡിലിരിക്കുകയാണ്. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഫോണായി. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, നമുക്ക് പിക്ചർ എടുക്കാം, ക്യാൻഡിഡ് എടുക്കാം, ക്ലിക്ക്, ഇത് പോരാ, വീണ്ടും ക്ലിക്ക്, എൻ്റെ മുഖം ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ക്ലിക്ക്. അങ്ങനെ ഫോട്ടോ സെഷൻ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും സ്വന്തം ഫോട്ടോയൊക്കെ നോക്കി ഫോണിൽ തന്നെ ഇരിക്കുകയാണ്. ഒരുമിച്ച് വന്നത് ഒരുമിച്ച് സമയം ചെലവഴിക്കാനാണ് അല്ലേ? പക്ഷെ ഒടുവിൽ നമ്മൾ ഓരോരുത്തരും സ്വന്തം സ്ക്രീനിലാണെന്ന്. ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. സൺസെറ്റ് കണ്ടാൽ ആദ്യം എന്താ ചെയ്യാവോ? വാവ്, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നിൽക്കുകയല്ല ചെയ്യുക. ഫോൺ എവിടെ എന്നാണ് ചോദിക്കുക. ഫുഡ് വന്നാൽ തുടരെ ഫോട്ടോ എടുത്തിട്ടില്ല എന്നാണ് പറയുക. ഇങ്ങനെ നമ്മൾ ഓരോ മൊമെന്റിനും ഒരു പ്രൂഫ് വേണം എന്ന് തോന്നുന്ന ഒരു കാലത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൺസെറ്റ് കണ്ടു, നമ്മൾ നല്ല ഫുഡ് കഴിച്ചു, നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്തു. പക്ഷേ ശരിക്കും എൻജോയ് ചെയ്തു? ശരിക്കും ആ നിമിഷങ്ങളൊക്കെ അനുഭവിച്ചു? കാരണം ചിലപ്പോൾ ക്യാമറയിൽ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യുന്നതിൽ നമ്മൾ അത്ര ബിസി ആയിരിക്കും. ആ മൊമെന്റ് നമ്മൾ കണ്ട് ഹൃദയത്തിൽ എടുത്ത് ആസ്വദിക്കാൻ ചിലപ്പോൾ മറന്നു പോകും. അങ്ങനെ മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന തിയറിയാണ് ദ സ്ക്രീൻഷോട്ട് തിയറി. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒന്നോടൊന്ന് ചിന്തിച്ചു നോക്കുമ്പോഴേ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു ഫോട്ടോ ഉണ്ടാവും, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ള ഫോട്ടോ. ആ ഫോട്ടോ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ? നിങ്ങൾ ഫോട്ടോ മാത്രമല്ല കാണുന്നത്, ആ ദിവസം ഓർമ്മ വരും, അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മ വരും, ആരെങ്കിലും വന്ന് പറഞ്ഞൊരു തമാശ ഓർമ്മ വരും, നമ്മൾ പൊട്ടിച്ചിരിച്ച ആ നിമിഷം ഓർമ്മ വരും, ആ സ്ഥലത്തെ സ്മെല്ല് വരെ ചിലപ്പോൾ ഓർമ്മ വരും. അതാണ് ഇൻട്രസ്റ്റിംഗ്. ഫോട്ടോ സേവ് ചെയ്തത് ഒരു ഇമേജ് ആണെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. നമ്മുടെ മനസ്സ് സേവ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ചിരിച്ചു മറിഞ്ഞ ആ തമാശ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ പറ്റില്ല, അല്ലെ? നമ്മുടെ അമ്മ ഇപ്പൊ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന്റെ രുചി നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. വൈകുന്നേരം വീട്ടുമുറ്റത്തിരുന്ന് എല്ലാവരും കൂടെ സംസാരിച്ച ആ ഫീലിംഗ്, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫോണൊക്കെ മാറ്റി വെച്ച് കാര്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച ആ രാത്രി, അതിന് സ്ക്രീൻഷോട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാലും അതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കുന്നത്. അപ്പോൾ മനസ്സിലാകുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ചില മൊമെന്റ്സ് ഗാലറിയിലല്ല സേവ് ആകുന്നത്, നമ്മുടെ ഉള്ളിലാണ് സേവ് ആകുന്നത് എന്നതാണ്. അതുകൊണ്ട് ഇന്ന് ചെറിയൊരു സ്ക്രീൻഷോട്ട് ചലഞ്ച് കൂടെ ഞാൻ തരാം. അതെന്താണ് എന്ന് പറയുന്നതിന് മുന്നേ പാട്ടിന്റെ സമയമാണ് എഴുത്തോലയിൽ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: വെൽക്കം ബാക്ക്. വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ്സ്. ചെറിയൊരു സ്ക്രീൻഷോട്ട് ചലഞ്ച് എന്ന് പറയുമ്പോഴേ എല്ലാ ഫോട്ടോയും എടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഫോട്ടോ എടുക്കണം, മെമ്മറീസ് വേണം, ഇല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് കാണാൻ വേറെ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ എല്ലാ മൊമെന്റിനെയും ക്യാപ്ചർ ചെയ്യാനുള്ള തിരക്കിൽ ആ മൊമെന്റിൽ ജീവിക്കാൻ മറക്കരുത്, ആ മൊമെന്റിൽ ലീവ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നല്ലൊരു ഭക്ഷണം കിട്ടിയാൽ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യൂ, പിന്നെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. നല്ലൊരു സൺസെറ്റ് കണ്ടാൽ ഒന്ന് ഒരു 5 സെക്കൻഡ് ആ സൺസെറ്റ് നോക്കി നിൽക്ക്, അതിനുശേഷം ഫോട്ടോ എടുത്തോ. ഇന്ന് സ്നേഹിക്കുന്ന ഒരാളെ കാണുന്ന സമയത്തെ വളരെ സ്നേഹത്തോടെ ഒരാളോട് സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് അന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു എന്നല്ല, അന്ന് ഞാൻ ശരിക്കും അവിടെ ഉണ്ടായിരുന്നു എന്നായിരിക്കണം. ഫോണിൽ ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് ബട്ടൺ ഉണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു മൊമെന്റ് വരുമ്പോൾ സേവ് ദിസ് ഫോർ എവർ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരില്ല. അതുകൊണ്ട് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്, ചില മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യണം, പക്ഷെ എല്ലാ മൊമെന്റ്സിലും ആദ്യം നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. കാരണം ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തതായിരിക്കില്ല, ഫോൺ താഴെ വെച്ചപ്പോൾ ശരിക്കും നമ്മൾ ജീവിച്ച മൊമെന്റ്സ് ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട്.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

നമ്മൾ രാവിലെ കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നത് തൊട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നമ്മുടെ ലൈഫ് ഇത്രയും സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചില ആളുകളോട് നന്ദി പറയണം. ആരോടാണ് നന്ദി പറയേണ്ടതെന്നല്ലേ, അതൊക്കെ ഞാൻ പറയാം. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്, വി ആർ ഓൺ എ സെപ്റ്റംബർ 15th. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്നലെ മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ക്യാമ്പസ് കാണാൻ ഭയങ്കര രസമാണ്. ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, അയ്യോ കുറച്ചു നേരം കൂടെ നടക്കാം, കുറച്ചു നേരം കൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ ഓൺ ടൈം എവറി ടൈം എന്ന പോലെ എത്തേണ്ടത് ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന ആ ഒരു സമയത്തിന് കുറച്ചങ്ങോട്ട് എന്താ പറയുക, പിന്നെ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഞാൻ നേരെ നടന്നു വന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇന്ന് നമ്മുടെ അഹല്യ ക്യാമ്പസ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നൊരു സെപ്റ്റംബർ 15th ഞാൻ രാവിലെ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചില ആളുകളോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. രാവിലെ നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ അല്ലേ, കറണ്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അതിന് പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും അല്ലേ, അവരോട് താങ്ക് യു പറയണം. നമ്മൾ താമസിക്കുന്ന വീട് അത് പണിതുയർത്താൻ പിന്നിൽ നിന്ന സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാകും, അവരോട് താങ്ക് യു പറയണം. നമ്മൾ സഞ്ചരിക്കുന്ന റോഡുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്, നമ്മുടെ ഫോൺസ്, നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ മുതൽ റെഫ്രിജറേറ്റർ വരെയുള്ള കാര്യങ്ങൾ അല്ലേ, നമ്മുടെ ചുറ്റും കാണുന്ന പല കാര്യങ്ങളുടെയും പിന്നിൽ ഇതെങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്ന് ചിന്തിച്ച് ഒരുപാട് മനുഷ്യരുണ്ട്. അതെപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വിച്ച് അമർത്തിയാൽ ലൈറ്റ് വരും, ടാപ്പ് തുറന്നാൽ വെള്ളം വരും, വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് കഴുകിത്തരും, ഫോണിൽ ടച്ച് ചെയ്താൽ പൈസ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാം അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. നമുക്ക് ഇതൊക്കെ ഇപ്പോൾ വളരെ നോർമലായിട്ട് തോന്നാം, പക്ഷെ ഒരിക്കലും ഇതൊന്നും നോർമലായിരുന്നില്ല. ആരോ ഒരാളെ ചിന്തിച്ചു എന്തെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ലൈഫ് ഈസി ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് ആരോ ഒരാൾ എപ്പോഴോ ചിന്തിച്ചു, ആരോ ഒരാൾ ഡിസൈൻ ചെയ്തു, ആരോ ഒരാൾ പരീക്ഷിച്ചു. അങ്ങനെ ഓരോ ഐഡിയാസും നമ്മുടെ എവറി ഡേ ലൈഫിന്റെ ഭാഗമായതാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മൾ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ കൂടെ എവിടേക്കോ ഒരു എഞ്ചിനീയർ ഉണ്ട് എന്നുള്ളത് അല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ബുദ്ധി അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും, ഒരു കൂട്ടം ആളുകളുടെ ബുദ്ധി, ഒരു ടീം ഓഫ് ഹ്യൂമൻ ബീങ്സിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ എഞ്ചിനീയേഴ്സിന്റെ ബുദ്ധി അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ആൻഡ് ടുഡേ ഈസ് ദ ഡേ ടു സേ എ ബിഗ് താങ്ക് യു ടു ഓൾ ഓഫ് ദം, ബിക്കോസ് ഇന്ന് സെപ്റ്റംബർ 15th നാഷണൽ എഞ്ചിനീയറിംഗ് ഡേ ആണ്. പക്ഷെ ഇന്ന് എഞ്ചിനീയേഴ്സിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരല്ലോ, നമ്മൾ താങ്ക് യു ഒന്നും പറയാത്ത കുറേയധികം ആൾക്കാരാണ് അല്ലേ. നമ്മൾ നമ്മുടെ ലൈഫ് ഇത്രയും സ്മൂത്ത് ആക്കുന്ന ഒരുപാട് എഞ്ചിനീയേഴ്സാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കാറില്ല, നമ്മൾ ലൈഫ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇത് കണ്ടുപിടിച്ച ആളെ എനിക്കൊന്ന് നേരിൽ കാണണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ഏതാണ്? ചിലപ്പോൾ അത് പ്രഷർ കുക്കറായിരിക്കാം അല്ലേ, വാഷിംഗ് മെഷീൻ ആയിരിക്കാം, റിമോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൊബൈൽ ഫോൺ ആയിരിക്കാം. മൊബൈൽ ഫോണിൽ തന്നെ പല ആപ്സ് അല്ലേ, ഇതിന് പിന്നിലും എഞ്ചിനീയേഴ്സാണ്, എഞ്ചിനീയേഴ്സിന്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ഗൂഗിൾ മാപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ രാവിലെ അലാം അടിക്കുമ്പോൾ നമ്മളെ വീണ്ടും ഉറങ്ങാൻ അനുവദിക്കുന്ന ആ ഒരു സ്നൂസ് ബട്ടൺ കണ്ടുപിടിച്ചത് ആരാണ് എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്, അങ്ങനെ ഒരു എഞ്ചിനീയറിനെയാണോ നിങ്ങൾക്ക് കാണേണ്ടത്, ഈ ഒരു സംഭവം കണ്ടുപിടിച്ചയാളെ എനിക്കൊന്ന് നേരിൽ കാണണം എന്ന് തോന്നിയിട്ടുള്ള ആ ഇൻവെൻഷൻ ഏതാണ്, നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കിയിട്ടുള്ള ഇൻവെൻഷൻ ഏതാണ് എന്ന് എന്നോട് പറയാം. നമുക്കിന്ന് എഞ്ചിനീയേഴ്സിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം, അവരോട് കുറച്ചുകൂടെ താങ്ക്ഫുൾ ആയിരിക്കാം, നമ്മുടെ ലൈഫ് ഈസി ആക്കിയ ബ്രില്യൻ്റ് ഐഡിയാസിനെ സെലിബ്രേറ്റ് ചെയ്യാം. സോ ഇന്ന് സെപ്റ്റംബർ 15th നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആണ്, അവരെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസമാണ്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്, സ്റ്റേ ട്യൂൺഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4.
5: ഓക്കെ, വെൽക്കം ബാക്ക്. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സിത് ശ്രീറാമിന്റെയും സിത്താരയുടെയും ശബ്ദത്തിൽ നരിവേട്ട എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം നോക്കുമ്പോൾ 8:11 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഹലോ, ഇതാരാണ്?
6: ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ്. സുധചേച്ചിയാണ് തത്തമംഗലത്ത് നിന്നും. സുധചേച്ചി, എന്താണ് വിശേഷം?
6: സുഖമായി പോകുന്നു.
5: അപ്പൊ ചേച്ചി പറയും, ചേച്ചിയുടെ ലൈഫ് ബെറ്റർ ആക്കി അല്ലെങ്കിൽ ഈസി ആക്കി ഒരു ഇൻവെൻഷൻ ഏതാ?
6: ഒരു സ്പീഡില്ല, ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു
5: ദിവസം. ഇന്നത്തെ ദിവസമാണ്
6: അതിന്റെ ശബ്ദം കേട്ടപ്പോ വിചാരിച്ചു എന്തായാലും ഒന്ന് വിളിച്ചൊന്ന് ചെയറായിട്ട് ഒരു ഉഷാറായിട്ട് ഒന്ന് ബാങ്കിലേക്ക് പോവാം.
5: പിന്നെ അതിനല്ലേ ഞാനിവിടെ വന്നിട്ടുള്ളത്. ഉഷാറില്ലെങ്കിൽ പറഞ്ഞാ മതി.
6: അതായത് ഇപ്പം ഇവിടെ എന്താ പറയാ, എന്താ ഒരു ഒരു മൂഡ് കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ.
5: അതെ അതെ, മൊത്തത്തിൽ ഒരു പിന്നെ എന്താ പറയാ, ഒരു ട്രാജഡി പോലത്തെ ഒരു ഫീൽ ആണ് മൊത്തത്തിൽ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. ഒന്നും ഒരു ഒന്നിനും ഒരു അനക്കം ഇല്ലാത്ത പോലത്തെ ഒരു ഫീലാണ്. വെയിലും ഇല്ല, മഴയില്ല, ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. മൂഡി ഗ്ലൂമി ഡേ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഞാനത് എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ ചേച്ചി, എന്താ തോന്നണേ? ഇപ്പോ നമുക്ക് നമ്മുടെ എഞ്ചിനീയേഴ്സിന് നമുക്ക് എപ്പോഴും താങ്ക് യു പറയാറില്ലേ നമ്മള്. പക്ഷെ നമ്മുടെ ലൈഫ് ഒരു ദിവസം സ്മൂത്ത് ആക്കുന്നത് ഒരുപാട് എഞ്ചിനീയേഴ്സ് ചേർന്ന് നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ്. ചേച്ചിയുടെ ലൈഫ് ഈസി ആക്കിയിട്ടുള്ള, കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ?
6: ഒരുപാട് കാര്യങ്ങൾ തോന്നാറുണ്ട്. ഞാനിങ്ങനെ എപ്പോഴും ഒരു എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോഴും ഞാൻ അതിന്റെ അയ്യോ അവര് ഉണ്ടാക്കിയ ആളുകളെ കുറിച്ച് ആലോചിക്കാറുണ്ട്. കൊട്ട നെയ്യുന്ന ആളുകളാണെങ്കിലും ബാഗ് ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിലും അവരിങ്ങനെ അതൊക്കെ കാണുമ്പോ ഈ ഓലക്കൊടയും ഇങ്ങനത്തെ സാധനങ്ങള്, മുളക് കൊണ്ടുള്ള കൊട്ടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരാവശ്യമില്ലാതെ ചിലപ്പോ അവര് അവര് ഉണ്ടാക്കണതിന്റെ ഒരു ഇത് കണ്ടിട്ട് അവർക്ക് വേണ്ടി വാങ്ങാറൊക്കെ ഉണ്ടായിരുന്നു. ഉപയോഗിക്കുന്നെങ്കിൽ പോലും അത് വാങ്ങിക്കുമായിരുന്നു. അത് അതിനേക്കാളും ദൈനംദിനമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് സഹായം വണ്ടി തന്നെയാണ്.
5: വണ്ടിയാണ് അല്ലേ? കണ്ടുപിടിച്ച ആളൊന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും?
6: അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മൗസിലാണെങ്കിലും കീബോർഡ് ആണെങ്കിലും ഞാൻ എന്നും ഓർക്കാറുണ്ട്, ഇങ്ങനെ ഇതെല്ലാ കാര്യങ്ങളും ഞാൻ ഓർക്കാറുണ്ട്.
5: എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ടല്ലേ ഇത്? നമുക്കൊരു സിസ്റ്റം വേണം, ഒരു സ്ക്രീൻ വേണം, ഇങ്ങനെ ഒരു കീബോർഡ് വേണം, അതിന് നമ്മള് റൈറ്റ് സൈഡിൽ അത് പിന്നെ ക്ലിക്ക് ചെയ്യാനുള്ള മൗസ് വേണം. ഇതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് ചെയ്തു എന്ന് അങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ ചില കാര്യങ്ങളൊക്കെ.

0: റിമോട്ട് ആണെങ്കിലും റിമോട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും എല്ലാത്തിന്റെ റിമോട്ട് കൺട്രോൾസ് എല്ലാം തന്നെ വളരെ ഇതല്ലേ. റേഡിയോ ഒക്കെ അത്ഭുതം തന്നെയാണ്. അതൊക്കെ ആലോചിക്കാറുണ്ട് അഭി. പിന്നെ അടുക്കളയിൽ ആലോചിക്കാറുള്ള ഒരു ചെറിയൊരു കാര്യം എന്താ അറിയോ, പണ്ട് ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനമല്ലേ, എങ്ങനെ ഈ അരിനെ ഉണക്കി പൊടിച്ച് അതിനെ കുഴച്ച് ഈ ഒരു സാധനത്തിനോട് ഉണ്ടാക്കി ആവിക്ക് വെച്ച് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളത് അന്ന് കണ്ടുപിടിച്ചില്ലേ. ഞാൻ എപ്പോഴും എങ്ങനെയായിരിക്കും അത് ആദ്യം തുടക്കേണ്ടത്?
1: ഇങ്ങനെ ഒരു ഡിഷ് ആദ്യം ഉണ്ടാക്കിയത് ആരായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻ ഉള്ള ഒരു പിന്നെ സംഭവം ഈ ഇടിയപ്പാണെന്ന് തോന്നുന്നു. എന്ത് എത്ര എത്ര നൂലുകൾ ചേർന്നിട്ടാണ് ഈ ഇടിയപ്പായിട്ട് വരുന്നത്? ഈ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടൊരു പ്രത്യേക മെഷീൻ ഉണ്ട്. അത്രയ്ക്ക് നമ്മൾ അതിന്റെ പുറകിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മാവ് കുഴച്ച ആ ഇടിയപ്പത്തിന്റെ ആ ഒരു സ്ഥാനത്തിൽ വെച്ചിട്ട് നമ്മൾ കറക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് സ്വിച്ച് ചെയ്ത്
0: കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യം ആലോചിക്കുന്നു. ഇപ്പൊ തീ കണ്ടുപിടിച്ചു, അതങ്ങനെ കല്ലൊരിച്ചുണ്ടായി. പക്ഷെ ഇത് എങ്ങനെയായിരിക്കും അന്ന് ആദ്യം ഇവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്?
1: എന്നാലും നമ്മളിപ്പോഴും ആലോചിക്കും, എന്നാലും നമുക്ക് ഈ ബുദ്ധി എന്താ നേരത്തെ തോന്നാത്തതെന്നാണ് ആലോചിക്കണം അല്ലെ. ആ ബുദ്ധി നേരത്തെ തോന്നിയ ആളുകളാണ് ഈ എഞ്ചിനീയേഴ്സ്. അപ്പൊ ചേച്ചി ഇന്നത്തെ വിഷസ് പറയും, ആർക്കാ വിഷസ് കൊടുക്കട്ടെ?
0: എല്ലാവർക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിലിട്ട് ചങ്ങുകൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. അഭിക്കും നമ്മുടെ ഗ്രൂപ്പിന് എല്ലാവർക്കും.
1: ഇന്നത്തെ ദിവസം സൂപ്പർ ഡൂപ്പർ ആവട്ടെ കേട്ടോ. നമ്മള് ഗ്ലൂമി ഡേയ്സ് ഒന്നും ഇല്ല, നമുക്ക് കാണുമ്പോഴേ അങ്ങനെ തോന്നുള്ളൂ. പക്ഷെ നമ്മള് സൂപ്പർ ആക്കണം. ഓക്കെ
0: ഓക്കെ,
1: ബൈ ബൈ. അപ്പൊ നമ്മള് വിളിച്ചത് സുധ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയം വരെ ആലോചിച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് ഈസി ആക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് ചിലപ്പോ പലപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ വാഷിംഗ് മെഷീൻ ഒക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ആലോചിക്കാറുണ്ട്. അലക്കൽ എന്ന് പറയുന്ന ആ പണി തന്നെ ഒരു മെഷീൻ മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ മതി, ബാക്കി പിന്നെ നമ്മളൊന്നും അറിയണ്ട, മെഷീൻ ചെയ്തോളൂ. പക്ഷേ അതുമാത്രമല്ല, നമ്മൾ ഒരു ദിവസം എടുക്കുന്ന എത്ര എത്ര ഡിസിഷൻസ് ആണല്ലേ ഈ ടെക്നോളജിയും എഞ്ചിനീയറിംഗ് ഒക്കെ നമുക്ക് ഈസി ആക്കിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എഞ്ചിനീയേഴ്സിന്റെ മാജിക് അതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത രീതിയിൽ ഒരു സൊല്യൂഷൻ നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കി തരും. അതുകൊണ്ട് തന്നെ ഇന്ന് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ ലൈഫ് ഈസി ആക്കിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ഈ സംഭവം കണ്ടുപിടിച്ച ആളൊന്ന് നേരിട്ട് കാണണം എന്ന് തോന്നിയിട്ടുള്ള അത്രയ്ക്കും നമ്മുടെ ലൈഫ് സ്മൂത്ത് ആൻഡ് ഈസിയർ ആക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് പറയാം. ഓൺ 8 2 8 1 5 0 9 0 0 82 81 50 90 00.

0: മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പേരുകൾ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ അങ്ങനെ ആദ്യത്തെ ഒരു ചിന്തയിൽ ഓർമ്മ വരുന്ന ഒരു പേരല്ല കണ്ണൂർ രാജൻ എന്ന മ്യൂസീഷ്യന്റെ പേര്. അദ്ദേഹം വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം മ്യൂസിക് ഡയറക്ട് ചെയ്ത ചിത്രം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിട്ടുണ്ട്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഹലോ, നമസ്കാരം. ഞാൻ ജ്യോതി പറഞ്ഞു.
0: ജ്യോതി ചേട്ടാ, എന്തെല്ലാ വിശേഷങ്ങൾ? എന്താണ് വിശേഷം? സുഖാണോ?
1: നല്ല വിശേഷം. രാത്രി നല്ല മഴ പെയ്തു.
0: ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടോ?
1: ഇന്ന്
0: മഴ എവിടെയൊക്കെ പെയ്യും? കേരളത്തിൽ എവിടെയൊക്കെ മഴ പെയ്യും? നമ്മള് കാലാവസ്ഥാ വകുപ്പ് പറയുന്ന പോലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അല്ലേ? മനസ്സിലായി. അപ്പൊ ജ്യോതിഷേട്ടാ പറയും, ഇപ്പൊ ജ്യോതിഷേട്ടന്റെ വീട്ടിലെ ഒരു സംഭവം, അത് കണ്ടു കഴിഞ്ഞാൽ, ഇത് കണ്ടുപിടിച്ച ആളെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ചേട്ടന്റെ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കിയ, ഈസി ആക്കിയ, അങ്ങനെ ഒരു ഇൻവെൻഷൻ ഉണ്ടോ? അതേ കുറിച്ച് പറയാനുണ്ടോ? ഇന്ന് എഞ്ചിനീയേഴ്സ് ഡേ ആണ്, നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആണ്.
1: തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടുസൂചി മുതൽ തൊട്ട് ഇന്നത്തെ മൊബൈൽ ഫോൺ വരെയുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ അധ്വാനവും അവരുടെ എന്താ പറയുക സമയം ചെലവഴിച്ചിട്ടുണ്ട്. നമ്മൾ നിസ്സാരമായി
0: കാണുന്നുണ്ട്.
1: പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും മുട്ടുസൂചി മുതൽ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ വരെയുള്ളത്. അതുപോലെ തന്നെ പ്രകൃതിയിൽ ഏറ്റവും വലിയ എഞ്ചിനീയർമാർ പറഞ്ഞ പക്ഷി മൃഗാദികളാണ്. പക്ഷികളെ കണ്ടാണ് വിമാനം ഉണ്ടാക്കിയത്, മത്സ്യങ്ങളെ കണ്ടാണ് കപ്പൽ ഉണ്ടാക്കിയത്, അതുപോലെ തേനീച്ച കൂട് നോക്കിയില്ല എത്ര എങ്ങനെയാണ്
0: നിർമ്മിച്ചിരിക്കുന്നതില്ല.
1: അത് കണ്ടിട്ടാണ് മനുഷ്യൻ അതുപോലെ ചക്രം കണ്ടുപിടിച്ചു, തീ കണ്ടുപിടിച്ചു, അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ വാഹനം കണ്ടത്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അവിടം തുടങ്ങി, ആദ്യം മനുഷ്യനും തുടങ്ങി എഞ്ചിനീയർമാരുടെ. അപ്പൊ ഇന്ന് വിശ്വസ് പറയാനുള്ളത് നമ്മുടെ ചേട്ടൻ, ചേട്ടൻ നമ്മുടെ ഗുരുവായൂരപ്പൻ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, മാധവൻ ചേട്ടൻ, പ്രത്യേക
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് ജ്യോതിഷേട്ടനാണ്. അപ്പൊ രാവിലെ അലാറം അടിക്കുന്നുണ്ട്, നമ്മൾ എണീക്കുന്നുണ്ട്, അത് ഓഫ് ചെയ്യാൻ കൈ നീട്ടുന്നുണ്ട്, ഫോൺ താഴെ വീഴാതെ പിടിച്ച് നമ്മൾ പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബാത്റൂമിലെ ടാപ്പ് തുറക്കുമ്പോഴത്തേക്കും വെള്ളം വരുന്നുണ്ട്, രാവിലെ ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്, ഫാന്റെ സ്പീഡ് കൂട്ടുന്നുണ്ട്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അഹല്യ FM ട്യൂൺ ചെയ്ത് കേട്ടോണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ ഇതൊക്കെ വെറും ഒരു ഡെയിലി റൂട്ടീൻ ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇതിന് പിന്നിൽ എവിടേക്കോ ഒരു എഞ്ചിനീയർ ഒളിഞ്ഞിരിപ്പില്ലേ? നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരു പ്രശ്നം കണ്ടാൽ ഇത് എങ്ങനെ ശരിയാക്കാം എന്ന് ചിന്തിച്ച ചില മനുഷ്യരുടെ ബ്രെയിനിന്റെ പണിയാണ് നമ്മളുടെ ലൈഫ് ഇന്ന് ഇത്ര സ്മൂത്ത് ആയിട്ട് പോകുന്നത്. അങ്ങനെയുള്ള എല്ലാ എഞ്ചിനീയേഴ്സിനും ഒരു വലിയ സല്യൂട്ട് വൺസ് അഗെയിൻ. കാരണം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വലിയ വലിയ കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകളും മാത്രമല്ല, ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്തൊക്കെ ഒരു എഞ്ചിനീയർ ഉണ്ട്, എഞ്ചിനീയറിംഗ് എന്ന പ്രോസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആക്കിയ ഒരു ഇൻവെൻഷൻ, അത് കണ്ടുപിടിച്ച ആളൊന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ, ഇത് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻവെൻഷൻ എന്താണ്? പ്രഷർ കുക്കർ ആണോ, റിമോട്ട് ആണോ, വാഷിംഗ് മെഷീൻ ആണോ, എന്താണ് നിങ്ങളുടെ ലൈഫിനെ കുറച്ചുകൂടെ ഈസി ആക്കിയ ഇൻവെൻഷൻ എന്നിൻ്റെ അടുത്ത് പറയാം. 1-8-8-1-5-0-9-0-0. ഇത് അഹല്യ വിഷസ്, കൂടെ ഞാൻ അഭിരാമി.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ദിലീഷ് പോത്തന്റെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ മഹേഷിന്റെ പ്രതികാരത്തിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. തെളിവെയിൽ അഴകും എന്ന പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? എന്താണ് എന്താണ് മനസ്സിലായില്ല, കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കോ. പ്രജിത്ത് അല്ലേ? ഓക്കെ, പ്രജിത്ത് പറയൂ. പ്രജിത്തിന്റെ ലൈഫ് ഈസി ആക്കി, അല്ലെങ്കിൽ ഈ സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഈശ്വര ഞാൻ എങ്ങനെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ആലോചിച്ച ഒരു ഇൻവെൻഷൻ ഉണ്ടോ? ഇന്ന് എഞ്ചിനീയറിംഗ് ഡേ ആണ്, എഞ്ചിനീയേഴ്സ് ഡേ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചോദിക്കണേ.
3: ഓക്കെ,
2: ആ പറയൂ.
3: അതായത് അങ്ങനെ ചോദിച്ചാല് ഒട്ടുമിക്ക കാര്യങ്ങളും ഇപ്പം നമുക്ക് എന്താ പറയാ, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായി മാറിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും.
2: തീർച്ചയായിട്ടും
3: ഇല്ലാത്ത കാലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടായ കാലം, അല്ലെങ്കിൽ ഇനി അടുത്ത കാലങ്ങളിൽ പിന്നെ എങ്ങനെയാണ് ആവുന്നതെന്ന് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഡെവലപ്പ് ചെയ്യാണ്, ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാ. എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഈ ഇലക്ട്രോണിക് ഐറ്റംസ് പറയുകയാണെങ്കിൽ ഈ ഫോൺ, ഈ മൊബൈല്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെലികോം, നമ്മുടെ ഈ പറയുന്ന മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സാധനം ഇല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്.
2: അതെ, തീർച്ചയായിട്ടും ഫോണിലൊന്ന് ടച്ച് ചെയ്താൽ നമുക്ക് പൈസ അയക്കാം അല്ലെ? ഇത്രയും അധികം സൗകര്യങ്ങളാണ് ഇപ്പൊ നമുക്കുള്ളത്.
3: അതെ, കാരണം നേരത്തെ ഒരുപാട് എക്യുപ്മെന്റ്സ് വേണം ഈ പറയുന്ന സാധനങ്ങൾക്ക്. ഇപ്പോ വാച്ച് ആയിക്കോട്ടെ, വാച്ചിന് വാച്ച് വേണം, കാൽക്കുലേറ്റർ ആയിക്കോട്ടെ കാൽക്കുലേറ്റർ വേണം, ഈ പറഞ്ഞ കമ്പോസ് ആയിക്കോട്ടെ അത് വേണം, എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് സംഭവങ്ങളാണ് വേണ്ടത്. ഇപ്പം മൊബൈൽ എന്ന് പറയുമ്പോഴെല്ലാം ആയി, എല്ലാ സാധനവും, അപ്പം ഓരോ സോഫ്റ്റ്വെയർസ് അതിനകത്ത് ആഡ് ചെയ്യുന്നു. അപ്പം ആ ഒരു കുഞ്ഞ് കൈക്കുള്ളിൽ ഒതുങ്ങാവുന്ന ഒരു സാധനത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ആവുക. അപ്പം അതില്ലെങ്കിൽ അത് ആ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
2: ഓക്കെ ഓക്കെ പ്രജിത്ത്, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ? പറയൂ.
3: എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എല്ലാവർക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഡെയിലി ഇതിലേക്ക് വിളിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കാർ, അങ്ങനെ വിനായക ചതുർത്ഥിയുടെ ഒരു എന്താ പറയാ പ്രോഗ്രാമാണ് ടൗണിലും, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും അതിന്റെ ആഘോഷങ്ങളാണ്.
2: അതാണ് ഇന്നാണ് എനിക്ക് തോന്നുന്നു മറ്റേ നിബജ്ജന ഘോഷയാത്രയും ശോഭായാത്രയൊക്കെ ഇന്നാണ്, ഗണേശ വിഗ്രഹത്തിന്റെ
3: നിബജ്ജനം. അതെ, ഏർലി മോർണിംഗ് ഒരു 3 മണിക്ക് കോയമ്പത്തൂർ പോയിട്ട് തിരിച്ചു വന്നാണ്. അപ്പം ഞാന് കോയമ്പത്തൂർ പോയപ്പോഴേ ഇവിടെ ഇല്ലാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഓരോ ഒരു 100 മീറ്റർ ഇങ്ങനെ ഗ്യാപ്പിൽ തന്നെ അവിടെയുണ്ട്. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ അവിടുത്തെ FM കേൾക്കാനിടയുണ്ടായി. അപ്പം അതിനകത്ത് പറഞ്ഞത്, രാവിലെ മോർണിംഗ് പറഞ്ഞത്, തമിഴ്നാട്ടിൽ മാത്രം ഏകദേശം 38,000 നമ്മുടെ ഈ പറഞ്ഞ ഗണപതിയുടെ ശില്പം, അല്ലെങ്കിൽ ശില ഉണ്ട്. അപ്പൊ അതൊക്കെ നിമഞ്ജനം ഘോഷയാത്രയായിട്ട് പോകും, 38,000 ആണെന്നാ പറഞ്ഞു. പിന്നെ ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ആ ചായക്കടയിൽ പറയുന്നുണ്ടായിരുന്നു 4.25 കോടി രൂപയുടെ, അല്ലെങ്കിൽ 4.25 കോടിയിലധികം രൂപയുടെ മഹാശില, അതെങ്കിൽ ഡൽഹിയിലുണ്ട്, അല്ലെങ്കിൽ മുംബൈയിൽ ഇതിന്റെ ഡയറക്ടർ ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ജനം ആഘോഷിക്കാൻ പറഞ്ഞു, സ്വർണ്ണം ആണെന്നൊക്കെയാണ് അവർ പറയുന്നത്, ചർച്ച ചെയ്യുന്നതാണ്, ഞാൻ കേൾക്കുകയാണ്. പക്ഷെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടാൻ പറ്റില്ല. പക്ഷെ അത്രത്തോളം കോടി രൂപ വിലമതിക്കുന്നു ഈ പറയുന്ന ഭഗവാന്റെ ശിലയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ആർഭാടമായിട്ടും ആഘോഷമായിട്ടൊക്കെ ചെയ്യുന്നു മുംബൈ ബേസിൽ. അവധിയാണ് 2 ദിവസത്തോളം.
2: ഓക്കെ ചേട്ടാ, എന്തായാലും ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ, അടിപൊളി ആവട്ടെ എന്ന് വിഷയമാണ്. നമ്മളെ വിളിച്ചത് പ്രജിത്ത് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫ് ഈസി ആക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ലൈഫ് ഈസി ആക്കുന്നുണ്ട്. പക്ഷേ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംഗതി, അത് കണ്ടുപിടിച്ച ആളെ നേരിട്ട് കാണണം എന്നൊരു കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ഒരു കയ്യിൽ, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡിവൈസിലാണ്, ഇതിലില്ലാത്തൊരു കാര്യമില്ല. അപ്പോൾ ആ സംഭവം കണ്ടുപിടിച്ച ആളാണ് പ്രജിത്തിന്റെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കിയത്, സ്മൂത്ത് ആക്കിയത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഈ ഗണേശ വിഗ്രഹ നിമജ്ജന ശോഭായാത്ര യാത്രയുടെ ഭാഗമായിട്ട് പാലക്കാട് ഇന്ന് പലയിടങ്ങളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലാൻ പണി ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാകും. ഈ പറഞ്ഞ പോലെ പലയിടങ്ങളിലും ശോഭായാത്രകളും ഒക്കെ ഉണ്ട്. ഇന്നാണ് ഈ പറഞ്ഞ നിമജ്ജന ഘോഷയാത്ര, ശോഭായാത്ര പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോവാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പറഞ്ഞിട്ടുണ്ട് മഴ മുന്നറിയിപ്പിനെ തുടർന്ന്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് ആണ്. അതേപോലെ നാളെ ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫ് ഈസി ആക്കിയ എഞ്ചിനീയറിംഗ് വിസ്മയം, ആ ഒരു ഇൻവെൻഷൻ എന്താണ്? ആരോ ഒരാൾ ചിന്തിച്ചു, ആരോ ഒരാൾ ഡിസൈൻ ചെയ്തു, ആരോ ഒരാൾ പരീക്ഷിച്ചു, അങ്ങനെ ഓരോ ഐഡിയാസും നമ്മുടെ എവറി ഡേ ലൈഫിന്റെ ഭാഗമായതാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ കൂടെ എവിടേക്കോ ഒരു എഞ്ചിനീയർ ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് അവരോടൊക്കെ ഒരു താങ്ക് യു പറയേണ്ട ഒരു ദിവസമാണ്. ബ്രില്യന്റ് ആയിട്ടുള്ള ഐഡിയ സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസമാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇത് കണ്ടുപിടിച്ച ആളെ എനിക്കൊന്ന് കാണണം എന്ന് തോന്നിയിട്ടുള്ള ഇൻവെൻഷനെ കുറിച്ച് പറയാം. ഓൺ അഹല്യ FM 90.4, ഇത് അഹല്യ വിഷസ്, കൂടെ ഞാൻ അഭിരാമി.

0: 180 എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ഡാർലിംഗ്. ഇതാരാ സംസാരിക്കണേ?
1: ഞാൻ ഷക്കീല ചേച്ചിയാണ്.
0: ഷക്കീല ചേച്ചി, പറയൂ, എന്താണ് ഷക്കീല ചേച്ചിയുടെ ലൈഫ് ഈസി ആക്കിയ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആയിട്ട് തോന്നണേ?
1: ഏറ്റവും യൂസ്ഫുൾ ആയി പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് കുറെ കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് അടുക്കളയില് ഗ്യാസ് സ്റ്റൗ, കുക്കറ്, ഗ്രൈൻഡർ, ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ലൈഫ് ഈസി ആക്കിയ ഒരു സംഭവമല്ലേ.
0: ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് കണ്ടുപിടിച്ച ആളെയാണ് നേരിട്ട് കാണാൻ തോന്നണേ?
1: രാവിലെ ഉള്ള തിരക്കിൽ 8 മണിയാകുമ്പോഴത്തെ എന്തെല്ലാം, പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളാകുമ്പോ എന്തെല്ലാം കാര്യങ്ങള് റെഡി ആവണം. പണ്ട് നമ്മളിതെല്ലാം അടുപ്പിലും ഇതിലൊക്കെ ചെയ്തതാണ്, പക്ഷെ അന്ന് ഇതുപോലുള്ള തിരക്കില്ലല്ലോ.
0: അതെ അതെ, അപ്പൊ അന്നൊക്കെ കുറച്ചുകൂടെ മനുഷ്യരുടെ ലൈഫ് ഈസി ആക്കണം എന്ന് ചിന്തിച്ച കുറച്ചു പേരുണ്ട് അല്ലെ, നമുക്ക് വേണ്ടി ചിന്തിച്ച ആൾക്കാരുണ്ട്.
1: അപ്പൊ ഒരുപാട് എല്ലാ കാര്യങ്ങളും സ്ത്രീകളെ സംബന്ധിച്ച് വാഷിംഗ് മെഷീന് അങ്ങനെ പോണ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം പിന്നെ സ്ത്രീകൾക്ക് വേണ്ട തന്നെയാണ്.
0: ഓക്കെ, അവർക്കൊക്കെ ഒരു ബിഗ് താങ്ക് യു അല്ലേ.
1: അല്ല, എല്ലാവർക്കും. അപ്പൊ എല്ലാ എഞ്ചിനീയറിംഗ്
0: അവിടെയും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. ബൈ. നമ്മളെ വിളിച്ചത് ഷക്കീല ചേച്ചിയാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കാര്യമായിട്ട് എടുത്തു പറയാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അതിനെ കുറച്ചുകൂടെ ഈസി ആക്കിയ, ബെറ്റർ ആക്കിയ, ബെറ്റർ വേർഷനിലേക്ക് എത്തിച്ച ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ടാകും. അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ചെറിയ കാര്യം തൊട്ട് വളരെ വലിയ കാര്യം വരെ ഉണ്ടാവും അല്ലേ. ഇപ്പം മെഷീൻസ് മാത്രമല്ല, നമ്മുടെ മനുഷ്യന്മാർക്കിടയിലും ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇപ്പം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കുറേയധികം എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ കാണാൻ പറ്റും. നമ്മളെ മുന്നേ വിളിച്ച ജ്യോതിചേട്ടൻ പറഞ്ഞിരുന്നു തേനീച്ചക്കൂട് അതെന്തൊരു എഞ്ചിനീയറിംഗ് ആണല്ലേ, എങ്ങനെയാണ് അത് എങ്ങനെ സെറ്റാക്കി എടുക്കണേ എന്നൊക്കെ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ലൈഫ് ബെറ്റർ ആക്കി എന്ന് തോന്നുന്ന എഞ്ചിനീയറിംഗ് വിസ്മയം, എഞ്ചിനീയറിംഗ് ഇൻവെൻഷൻസ്, നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ സൂപ്പർ ആക്കിയ എഞ്ചിനീയറിംഗ് സംഭവത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയാം. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, കാരണം പല ആളുകളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാസമാണ് ഈ ഡിസംബർ എന്ന് പറയുന്ന ഒരു മാസം. എൻ്റെ ഒരു ഫേവറേറ്റ് മന്താണ് ഡിസംബർ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാസം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാറുള്ള ഉത്തരം ഡിസംബർ എന്നുള്ളതാണ്. ഡിസംബർ ആകുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണല്ലേ, രാവിലെ എഴുന്നേക്കുമ്പോൾ തണുപ്പുണ്ടാകും, നമുക്ക് ഈ പറഞ്ഞ പോലെ ഉറക്കത്തിൽ നിന്ന് നമുക്ക് എണീക്കാനായിട്ട് തോന്നില്ല, നമ്മൾ ആ ബ്ലാങ്കറ്റിനുള്ളിൽ നിന്ന് പുറത്തു വരാൻ നമുക്കൊരു മടി തോന്നുന്ന മാസമാണ് ഈ ഡിസംബർ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതല്ല, കാലാവസ്ഥ വകുപ്പ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പുലർച്ചെയുള്ള ആ കുളിരും പിന്നെ നമ്മൾ ആ ഒരു ചൂട് ചായ കുടിക്കുമ്പോഴത്തേക്കുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, ഡിസംബറിൻ്റെതായിട്ടുള്ളൊരു വൈബ്, അത് പ്രതീക്ഷിക്കേണ്ട. ഡിസംബർ മോർണിംഗ്സിൻ്റെ ആ ബ്യൂട്ടി ഇപ്രാവശ്യം കുറച്ച് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് പറയുന്നുണ്ട് അവർ. നവംബർ ഡിസംബർ മാസങ്ങളിൽ സാധാരണയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ പുലർച്ചെയുള്ള തണുപ്പ് ഈ പ്രാവശ്യം അത്ര ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. കാരണം ഈ വൃശ്ചിക മാസത്തിലെ പുലർച്ച എന്ന് പറഞ്ഞാൽ ഈ തണുപ്പിൻ്റെ ഫീലോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മാസമാണ്. പക്ഷേ വെതർ പാറ്റേൺ നോക്കുമ്പോഴത്തേക്കും ഈ സീസണിൽ യൂഷ്വലായിട്ട് നമ്മൾ ഡിസംബറിൽ വരുന്ന ആ ഒരു ചില്ലിംഗ് മോർണിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൽ നിനോ എന്ന് പറയുന്നൊരു സംഗതി നമ്മുടെ ലോകത്തെമ്പാടും പല സ്ഥലങ്ങളിലുള്ള കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ഡിസംബർ നവംബർ മാസങ്ങളിൽ തണുപ്പുണ്ടാവില്ല എന്നുള്ളൊരു ഡിസപ്പോയിന്റിംഗ് ന്യൂസ് പറയുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പ്. ആ ഡിസപ്പോയിൻമെന്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാട്ടിലേക്ക് പോവാം. പാട്ട് കേട്ട് നമുക്ക് കുറച്ച് ചില്ലാവാം. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇത് അഹല്യ വിഷസ്, കൂടെ ഞാൻ അഭിരാമി.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399! ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈശ്വര ഭഗവാന് ഇന്ന് ട്രാഫിക് ഒന്നും ഉണ്ടാകല്ലേ എന്നുള്ളതാണ്. പക്ഷേ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ജംഗ്ഷനിലും ഓരോ സർപ്രൈസുകൾ ഉണ്ടാവും. ഇന്ന് പ്രത്യേകിച്ച് പാലക്കാട് വഴി രാവിലെ യാത്ര തുടങ്ങുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ മേപ്പറമ്പ് മേഴ്സി കോളേജ് ഭാഗത്ത് നിന്ന് മേലാമുറിയിലേക്ക് ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. വൈകിട്ട് 3 മണി മുതലും പലയിടങ്ങളിലും ടൗൺ ബസ് സ്റ്റാൻഡ്, ശകുന്തള ജംഗ്ഷൻ, BOC റോഡ്, താരേക്കാട്, മോയൻ സ്കൂൾ ജംഗ്ഷൻ, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് റൂട്ടിലൊക്കെ വാഹനങ്ങളുടെ നിയന്ത്രണം ഉണ്ടാവും ബിക്കോസ് ഓഫ് ഗണേശ വിഗ്രഹ നിമജ്ജന ശോഭയാത്ര. പിന്നെ വൈകിട്ട് 5 മുതൽ കോട്ടമൈതാനം, സുൽത്താൻപേട്ട്, വിക്ടോറിയ കോളേജ് റൂട്ടിൽ നിയന്ത്രണം ഉണ്ടാകും. കൊപ്പം, ശേഖരിപുരം, ചുണ്ണാമ്പുതറ സ്റ്റേഡിയം ഭാഗങ്ങളിൽ നിന്ന് വിക്ടോറിയ കോളേജ് ഭാഗത്തേക്കുള്ള വാഹനങ്ങളും നിയന്ത്രിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ പോവാനായിട്ട്. ഇന്ന് പാലക്കാട് പല സ്ഥലങ്ങളിലായിട്ട് ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഇപ്പോൾ വൈകിട്ട് 5 മണി വരെയുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി വൈകിട്ട് 7 മണി മുതൽ ഒലവക്കോട് ചാത്തപുരം റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഒലവക്കോട്ട് നിന്നുള്ള വാഹനങ്ങൾ പഴയ ഓട്ടുകമ്പനി റെയിൽവേ ഗേറ്റ്, കാവിൽപ്പാട്, പേഴുങ്കര, മേപ്പറമ്പ് വഴി വേണം പോവാനെന്ന് പറയണം. അപ്പം ഇന്ന് എങ്ങനെയെങ്കിലും എത്താമെന്നൊരു കോൺഫിഡൻസിൽ റോഡിലേക്ക് ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിയിട്ട് കാര്യമില്ല, കാരണം ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. കുറച്ച് നേരത്തെ ആയിട്ട് ഇറങ്ങിക്കോ കേട്ടോ, അതല്ലേ എപ്പോഴും നല്ലത്. നമ്മൾ കുറച്ച് നേരത്തെയായിട്ട് എല്ലാ സ്ഥലത്തും എത്താൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ട്രാഫിക് പോലീസ് നിർദ്ദേശിക്കുന്ന വഴികളൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റോഡിൽ നമുക്ക് പേഷ്യൻസ് ഉണ്ടാവണം. കാരണം ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന ചിന്ത നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. പക്ഷെ എല്ലാവരും ഒന്ന് കോഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിയന്ത്രണങ്ങൾക്കിടയിലും യാത്ര കുറച്ചുകൂടെ സ്മൂത്താക്കി മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജസിലേക്ക് പോവാം. അപ്പം ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം ഷൂട്ട് ചെയ്തോളൂ. 8 1 5 0 9 000 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. ഫസ്റ്റ് വന്നിട്ടുള്ള മെസ്സേജ് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. കൃഷ്ണ അനില ഒരു സുപ്രഭാതം അറിയിച്ചിട്ടുണ്ട്, തിരിച്ചും സുപ്രഭാതം. അടുത്ത മെസ്സേജ് ടി അഷ്റഫ് അയച്ചിട്ടുള്ള മെസ്സേജാണ്. നമസ്കാരം, പോകുന്ന വഴികൾ നല്ലതാണെങ്കിൽ യാത്രകൾ മനോഹരമായേക്കാം, എന്നാൽ നമ്മുടെ കൂടെയുള്ളവർ നല്ലവരാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതയാത്ര മനോഹരമാകുകയുള്ളൂ. ഇന്ന് വിശേഷ ദിനങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും 1000 ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ടി അഷ്റഫിന്റെ മെസ്സേജ്. അഷ്റഫിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജപ്പൻ ചേട്ടന്റെ മെസ്സേജാണ്. വിഷിംഗ് യു എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം അതുപോലൊരു ബ്യൂട്ടിഫുൾ ഡേ ഞാനും വിഷ് ചെയ്യണു, തിരിച്ചും വിഷയാണ്. അടുത്ത മെസ്സേജ് സുലൈ ചേട്ടന്റെ മെസ്സേജാണ്. നമ്മിൽ തന്നെയുള്ള ഊർജ്ജത്തെ നമ്മൾ കണ്ടെത്താത്തിടത്തോളം കാലം നമ്മൾ പരാജയത്തിന്റെ രുചി അറിയും. വിജയത്തിലേക്ക് പ്രവേശിക്കാൻ നാം നമ്മളെ അറിയണം, നമ്മുടെ കരുത്ത് എന്താണെന്ന് അറിയണം. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ സുലൈ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യണു. അടുത്ത മെസ്സേജ് പി വി മുഹമ്മദ് അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ ശീലിക്കുക, എങ്കിൽ മാത്രമേ സഹിക്കാനുള്ള ധൈര്യം ഉണ്ടാവുകയുള്ളൂ. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം കൂടെ അറിയിച്ചിട്ടുണ്ട് പി വി മുഹമ്മദ്. അപ്പം മുഹമ്മദ് ഇക്കും സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ് ശിൽപയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ. ഹായ് അബി. ആദ്യമേ എല്ലാ എഞ്ചിനീയർമാർക്കും എന്റെ ആശംസകൾ. കറന്റ് ഉൽപ്പാദിപ്പിക്കാൻ കണ്ടുപിടിച്ച ആളെ കണ്ടാൽ ഒരുപാട് നന്ദി പറയാനുണ്ട് അബി എനിക്ക്. പിന്നെയും ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട്. എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശിൽപയുടെ മെസ്സേജ്. ഓക്കെ ശിൽപ, താങ്ക് യു സോ മച്ച് ഈ ഒരു മെസ്സേജിന്. നല്ലൊരു ദിവസം കൂടെ ശിൽപയ്ക്ക് വിഷയണു. അടുത്ത മെസ്സേജ് പ്രേമം അയച്ചിട്ടുള്ള മെസ്സേജാണ്. അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. നമ്മുടെ ജീവിതം സുഗമമായി കൊണ്ടുപോകാൻ സഹായിച്ച എല്ലാ എഞ്ചിനീയേഴ്സിനും ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു ഞാൻ. അങ്ങനെ പല പ്രഗത്ഭരുടെയും കഠിന പ്രയത്നത്തിന്റെ ബലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ. അത് ഓർക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. അബിക്കുട്ടിക്കും നല്ലൊരു ദിവസമാവട്ടെ. സ്നേഹത്തോടെ പ്രേമമ്മ. താങ്ക് യു സോ മച്ച് പ്രേമമ്മയ്ക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ചന്ദ്രേട്ടൻ ഫ്രം കോയമ്പത്തൂർ. നമസ്കാരം അഭിരാമി. ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടനാണ് കോയമ്പത്തൂർ നിന്ന്. നാഷണൽ എഞ്ചിനീയേഴ്സ് ദിനം. ഇന്ന് ലോകം മുഴുവൻ കോടിക്കണക്കായ ഫോട്ടോഗ്രാഫർ ക്യാമറ കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും കഴിഞ്ഞ 50 വർഷമായിട്ട് ക്യാമറ കൊണ്ട് നടന്നുകൊണ്ടിരുന്നു. ക്യാമറ കണ്ടുപിടിച്ച എഞ്ചിനീയറിനാണ് എന്റെ ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ചന്ദ്രേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് ജഗൻ ഫ്രം മലപ്പുറമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ജഗൻ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്ന സമയം വരെ പല കാര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. നമ്മുടെ ഡെയിലി റൂട്ടീൻ അത്രയും സ്മൂത്തായിട്ടും സെക്യൂറായിട്ടും ഒക്കെ പോകുന്നതിന്, ഫാസ്റ്റായിട്ട് പോകുന്നതിന്, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള സമയങ്ങളിലൊക്കെ നടക്കുന്നതിന് പല എഞ്ചിനീയേഴ്സിൻ്റെ
കരവിരുതുണ്ട്. പല ചിന്തിച്ച മനുഷ്യന്മാരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ബാക്ക് ബോൺ ഉണ്ടല്ലേ നമ്മുടെ ഒരു ദിവസം സൂപ്പറായിട്ട് പോകുന്നതിന്. അപ്പോൾ അങ്ങനെയുള്ള എഞ്ചിനീയേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യേണ്ട, അവരുടെ ബ്രില്യൻ്റ് ഐഡിയാസിനെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ് സെപ്റ്റംബർ 15 നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ. അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളൂ, ബാക്കി മെസ്സേജൊക്കെ പാട്ടുകൾക്ക് ശേഷം ഞാൻ വായിക്കാം. 8281509000 ആണ് മെസ്സേജ് അയക്കാനുള്ള വാട്സപ്പ് നമ്പർ.

സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇവൾ ആരോ എന്ന പാട്ട് ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമയിലെ പാട്ടാണ്. വിജയ് യേശുദാസ് ആണ് പാടിയേക്കണേ. ലൈസൻസ് എടുക്കാനായിട്ടേ ഇനി വണ്ടി ഓടിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ എന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. MVD കൊണ്ടുവരുന്ന ഏറ്റവും പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞായിരുന്നു. ഒരു പരീക്ഷ കൂടി ഉണ്ടാവും. December 1 മുതൽ കേരളത്തിൽ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം കൂടെ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇനി നമ്മുടെ കയ്യിൽ ലൈസൻസ് കിട്ടുക. പേര് കേട്ട് പേടിക്കേണ്ട. റോഡിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളൊക്കെ ഇല്ലേ, അത് എത്ര വേഗത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്നതാണ് ഈ ടെസ്റ്റിൽ നോക്കുന്നത്. ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് കേട്ടോ. കമ്പ്യൂട്ടർ സ്ക്രീനിൽ പല റോഡ് സിറ്റുവേഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ ഷാർപ്പ് ടേൺ, മഴ, വിസിബിലിറ്റി കുറയുന്ന സാഹചര്യം, അങ്ങനെയുള്ള സംഭവമൊക്കെ വരില്ലേ. അപ്പോൾ പെട്ടെന്ന് മുന്നിലേക്ക് വരുന്ന ഒരു പെട്ടെന്ന് ഒരാളിങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്, ഒരു കാൽനട യാത്രക്കാരൻ, ഒരു പെഡസ്ട്രിയൻ വരികയാണ്, പെട്ടെന്നൊരു അനിമൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു റോഡിൽ. അപ്പോൾ ഹസാർഡ് കണ്ടുപിടിക്കണം, എന്നിട്ട് പ്രതികരിക്കാനുള്ള

ും കാണിക്കണം. അതായത് ഇനി വണ്ടി ഓടിക്കാൻ അറിയാമോ എന്നതിന് പുറമെ വണ്ടി ഓടിക്കുമ്പോൾ അപകടം നേരത്തെ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള ഒരു കഴിവുണ്ടോ ഈ ഡ്രൈവർക്ക് എന്നുകൂടെ ടെസ്റ്റ് ചെയ്യും ഈ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റിലൂടെ. അപ്പൊ ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ്, ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് കഴിഞ്ഞ്, പിന്നെ ഗ്രൗണ്ട് ടെസ്റ്റ്, റോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും ലൈസൻസ് കയ്യിലേക്ക് കിട്ടുക കേട്ടോ. എന്തായാലും അപകടം സംഭവിച്ച ശേഷം പ്രതികരിക്കുന്ന ഡ്രൈവറിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അപകടം വരുന്നതിന് മുന്നേ അത് തിരിച്ചറിഞ്ഞ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സാണ് അല്ലെ. അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ കുറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജസിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സത്യനാരായണൻ ചേട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ദിവസം ചേട്ടനും വിഷ് ചെയ്യണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് അജിത് ചേച്ചിയാണ്. മെസ്സേജ് ഞാൻ വായിക്കാം. നമസ്കാരം അബിക്കുട്ടി. ഒരു വീട്ടമ്മ ഒരു ദിവസത്തെ ഈസിയാക്കാൻ എന്തെല്ലാം പൊടിക്കൈകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രചോദനമാകാം ഒരു മകനോ ഭർത്താവോ ക്രിയാത്മകമായി അതൊരു ഉപകരണമാക്കി പ്രവർത്തിപ്പിച്ചിട്ടുണ്ടാവുക. ക്രിയേറ്റിവിറ്റി നോ വൺ അതർ ദാൻ ഫ്രം അൻ ഇൻസ്പിറേഷൻ എന്നല്ലേ, ശരിയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുക്കറും ഗ്യാസ് അടുപ്പും കണ്ടുപിടിച്ചത് ഓർത്തു നോക്കിയേ. അമ്മയുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിച്ച വ്യക്തികളാവാം. അതുപോലെ ട്രാക്ടർ, ട്രില്ലർ, ഇതൊക്കെ അച്ഛൻ്റെ സാമീപ്യം ആഗ്രഹിച്ച മക്കളാവാം. രാവിലെ അഭി ചിന്തിപ്പിച്ചതാണ് ഇതൊക്കെ. ഇരുന്ന കൊമ്പ് മുറിച്ചത് കൊണ്ട് ഒരു കാളിദാസൻ ജനിച്ചെങ്കിൽ ഈ പറഞ്ഞ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇൻക്ലൂഡിംഗ് തയ്യൽ മെഷീൻ അടക്കം എല്ലാ സാമീപ്യങ്ങളെ കൂട്ടി ബോൺസായി കാണുന്നതും ഒരു ടൗണിന്റെ ഉള്ളിൽ ഒരു കാട് വളർത്തുന്നതും ഒക്കെ കൗതുകമാണ്. ലോകം മുഴുവൻ കൈക്കുള്ളിലാക്കിയതും എല്ലാം ഈ കണ്ടുപിടുത്തക്കാരെ എല്ലാം കൂട്ടി നിർത്തിയാൽ തന്നെ ഒരു നഗറിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ. ചിന്തകളുണ്ടാവും, പ്രവൃത്തി പദത്തിൽ എത്തിച്ചവർക്കാണ് പൊന്മോതിരം എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചിയുടെ മെസ്സേജ്. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഡേ വിഷസോട് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അജിത് ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ്, ഹായ് അഹല്യ, എനിക്ക് ഡേ ടു ഡേ ലൈഫിൽ ഏറെ പ്രയോജനപ്പെടുന്ന കണ്ടുപിടുത്തം റെഫ്രിജറേറ്ററാണ്. ആഹാ, വേൾഡ് എഞ്ചിനീയറിംഗ് ഡേ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. എല്ലാ എഞ്ചിനീയേഴ്സിനും ഇന്നത്തെ വിഷസ് നൽകേണ്ടത് എഞ്ചിനീയറിംഗ് ദമ്പതിമാർക്ക്, ദിവ്യദാസ് ആൻഡ് പ്രണവ് പ്രമോദ്, കോറം, ബാംഗ്ലൂർ, സരുൺ ചന്ദ്രൻ മീങ്കര, ദയാദാസ് അറ്റ് ആമസോൺ, പെരുവമ്പ്, മനംകുട്ടി എന്ന് പറഞ്ഞിട്ട് ഇത്രയും എഞ്ചിനീയേഴ്സിനൊരു സ്പെഷ്യൽ ഡേ വിഷസൂടെ അറിയിച്ചിട്ടുണ്ട്. കേശവദാസ് ചേട്ടൻ ഫ്രം കൊല്ലങ്കോട്, നല്ലൊരു ദിവസം അദ്ദേഹത്തിനും വിഷയണു. അടുത്ത മെസ്സേജ് ദിവ്യ ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ദിവ്യ ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ചേച്ചി, കസിൻസായ സാത്വിക, സാരംഗ്, നിരഞ്ജൻ, ദിവ്യ, ദിലീപ്, അശ്വിൻ, ആതിര, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുഡ് ഡേ വിഷസ് ബൈ നിരഞ്ജന. ഓക്കെ, അപ്പം നിരഞ്ജനയുടെ കസിൻസിന് എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അബിക്കുട്ട, ഇന്നത്തെ ടോപ്പിക്ക് സൂപ്പറാണ്. ഒരു ദിവസത്തിൻ്റെ കൂടുതൽ സമയവും ഞങ്ങൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ആദ്യം തന്നെ ഗ്യാസ് സ്റ്റവ്, കുക്കർ, മിക്സി, ഗ്രൈൻഡർ. ഇപ്പോഴത്തെ എൽനിനോ ചൂടിൽ ചുട്ടുപൊള്ളുമ്പോൾ ഫാൻ ഇട്ട് തണുത്ത കാറ്റ് കൊള്ളുമ്പോൾ എനിക്ക് നല്ല സുഖം തോന്നാറുണ്ട്. നിങ്ങൾക്കും തോന്നുന്നില്ലേ ആ സുഖം എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു. ഈ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഞാനാണ്. ചിരിക്കൊടുക്ക ഷക്കീലയും പ്രജിത്ത് പറഞ്ഞതിനോടും ഞാൻ 100% യോജിക്കുന്നു. ഇപ്പോൾ എല്ലാം മൊബൈൽ ഫോണിലല്ലേ, നമ്മുടെ അഹല്യ FM കേൾക്കുന്നത് തന്നെ മൊബൈലിലാണ്. അബിക്കുട്ട, എന്തിന് ഈ മെസ്സേജ് പോലും അയക്കാൻ മൊബൈൽ ഫോണല്ലേ. എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങൾ കണ്ടുപിടിച്ച എല്ലാവർക്കും സ്നേഹാശംസകൾ. ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും, സ്നേഹമിത്രങ്ങൾക്കും സൂപ്പർ ഡേ വിഷസ് അറിയിക്കുന്നു. സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി, പെരുവമ്പ്. ഇന്നത്തെ പാട്ടുകൾ സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ദിര ചേച്ചി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ദിര ചേച്ചിക്കും ഒരു അടിപൊളി ദിവസമാവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ശുഭദിനം അബി, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ, പാട്ടുകളും പൊളി. അബി, ഞാൻ എപ്പോഴും വിചാരിക്കും ഈ പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആരാണാവോ കണ്ടുപിടിച്ചത്, അതും നല്ല ടേസ്റ്റോടു കൂടി. ചിന്തിച്ചാൽ ഈ ലോകം തന്നെ ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസമാവട്ടെ. എല്ലാ എഞ്ചിനീയേഴ്സിനും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് കവിത ചേച്ചിയുടെ മെസ്സേജ്. കവിത ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ് ഷൈബി ചേട്ടന്റെ മെസ്സേജാണ്. നമസ്കാരം അഭിരാമി പ്രിയ, അഭിരാമിക്കും കേട്ട് കൂട്ടുകൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും, ചങ്ങാതിക്കൂട്ടത്തിലെ ചങ്കുകൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്കൂൾ സഹപാഠികളായിരുന്ന എഞ്ചിനീയർ കൂട്ടുകാർക്കെല്ലാം ഈ ദിവസത്തിന്റെ മുഴുവൻ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ഷൈബി ചേട്ടൻ. ഷൈബി ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ് ശാന്തി ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നമ്മുടെ ജോലിയെ വളരെ ഈസിയാക്കി തരുന്നുണ്ട്. ഈ ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചവരെ എന്നും നമ്മൾ മനസ്സിൽ നമിക്കണം. കറണ്ട് പോയാൽ അതിൽ നിന്ന് രക്ഷിക്കുന്ന ഇൻവെർട്ടർ കണ്ടുപിടിച്ച എഞ്ചിനീയേഴ്സിന് ആശംസകൾ. അബി, എന്റെ ഒരു അതിമോഹം പറയട്ടെ, വാഷിംഗ് മെഷീനിൽ തുണി അലക്കി ഡ്രൈ ആയി അതിൽ തന്നെ തുണികളൊക്കെ മടക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. വരും കാലങ്ങളിൽ അഡ്വാൻസ്ഡ് ആയ പുതിയ വാഷിംഗ് മെഷീനിൽ ഇത്തരം സംവിധാനം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എല്ലാ എഞ്ചിനീയേഴ്സിനും ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ശാന്തി ചേച്ചി അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. ആക്ച്വലി ഒരു AI വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. നമ്മൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ വാഷിംഗ് മെഷീനിൽ കൂടെ തുണി ഇടണം.
കേട്ടോ. എന്നാലേ ഇത് ഇതൊക്കെ സെറ്റാക്കി തരുള്ളൂ. പിന്നെ എല്ലാം സെറ്റാക്കി ഡ്രൈ ആക്കി അയൺ ചെയ്ത് അടുക്കി അടുക്കി അലമാരയിൽ വെച്ച് തരുന്ന ഒരു സംവിധാനം. അത് AI റോബോട്ടിക്സ് ഒക്കെ ഇത്രയും അധികം വന്ന സ്ഥിതിക്ക് ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി വരും കാലങ്ങളിൽ വരും, പലയിടത്തും വന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ശാന്തി ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് അബി. നമ്മുടെ നിത്യജീവിതത്തിലെ ആഹാരം, വസ്ത്രം എന്ന് വേണ്ട എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങളും പല ഗവേഷണങ്ങളുടെ ഫലമാണല്ലോ. അങ്ങനെ നോക്കിയാൽ ഏറ്റവും ചെറിയ കണ്ടുപിടുത്തം പോലും നമുക്ക് അതിശയം ഉണ്ടാക്കുന്നതാണ്. ആ അതിശയങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഏറ്റവും വിസ്മയിപ്പിച്ചത് അനന്തമായ ആകാശവീതിയിൽ കൂടെ പറന്ന് ലക്ഷ്യത്തിലെത്തുന്ന വിമാനങ്ങൾ എന്നും അതിശയമാണ്. അതുപോലെ തന്നെ ശൂന്യാകാശത്ത് പോയി കാര്യം സാധിച്ച് തിരികെ വരുന്ന റോക്കറ്റുകൾ, എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യ നന്മകൾക്കാവട്ടെ എന്ന ആഗ്രഹത്തോടെ എല്ലാ വിഭാഗം എഞ്ചിനീയേഴ്സിനും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ലീല ടീച്ചറുടെ മെസ്സേജ്. ഓക്കെ, ലീല ടീച്ചർക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ്, ഹായ്, ഞാൻ ആകാശാണ്, 5ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഹായ് ആകാശ്, എന്നെ ഏറ്റവും കൂടുതൽ യാത്രയ്ക്ക് സഹായിച്ചത് സൈക്കിളാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നിട്ട് ആകാശ് ഫ്രം ചിറ്റൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആകാശ് ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കണമെന്ന് തോന്നുന്നു. എന്തായാലും ആകാശിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ്, നമസ്കാരം അബി, വിളിക്കാൻ തോന്നി പക്ഷെ ചുമ സമ്മതിക്കുന്നില്ല. എന്റെ അച്ഛൻ കാള വെച്ചാണ് കൃഷിസ്ഥലങ്ങൾ ഉഴുത് നല്ല നെല്ല് കൃഷി ചെയ്തത്. ട്രാക്ടർ വന്നപ്പോൾ എന്താ ആശ്ചര്യം, സന്തോഷം തോന്നി. അന്നു മുതൽ ഇന്ന് വരെ കണ്ടുപിടുത്തങ്ങൾ അതെല്ലാം നമുക്ക് ഉപകാരം തന്നെയാണ്. ഇനിയും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും, അതും നമുക്ക് ആശ്ചര്യം തന്നെയാണ്. അപ്പോൾ തോന്നും ഷെടാ കൊള്ളാലോ എന്ന്. കുക്കർ മുതൽ ഫോൺ വരെ ശാസ്ത്രജ്ഞർ ദിവസവും തലപുകഞ്ഞ് ആലോചിച്ച് ഇന്ന് ചന്ദ്രനിൽ പോയി താമസാകാന്ന് വരെ കണ്ടെത്തി. ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ വിഷസ്. ഈ വിഷയം കൊണ്ടുവന്ന അഭിക്കും സ്നേഹം. റേഡിയോ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മളെ ആരറിയാൻ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് ശാന്തി ചേച്ചി. ഓക്കെ, ശാന്തി ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അബി, ഈ ലോകത്ത് ഏത് സാധനം എടുത്താലും ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ AI കണ്ടുപിടിച്ച ടീമിനെ ഞാൻ നമിക്കുന്നു. ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് അജീഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അജീഷിനും ഒരു സൂപ്പർ ഡൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ്, ഉഷ ചേച്ചിയുടെ മെസ്സേജാണ് ഫ്രം കൊട്ടേക്കാട്. ഗുഡ് മോർണിംഗ് അബിക്കുട്ടി, ടോപ്പിക് സൂപ്പർ, ഇന്നത്തെ വിഷസ്. ഇതൊക്കെ കണ്ടുപിടിച്ചവർക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഉഷ ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഉഷ ചേച്ചിക്കും ഒരു അടിപൊളി ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ജീവിതം ഇത്ര സ്മൂത്താക്കിയ, ഈസിയാക്കിയ, നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ബെറ്റർ ആകണം എന്ന് ചിന്തിച്ച ഇപ്പോൾ നമ്മുടെ പരിചയക്കാരോ നമ്മുടെ സ്വന്തക്കാരോ ആയിരിക്കില്ല അല്ലേ. എവിടെയോ ഇരുന്ന് ആരൊക്കെയോ ചിന്തിച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി ഈ ഒരു ലോകത്തിനെ ഒരു മനോഹരമായ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാക്കി മാറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളും ഈസിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ചിന്തിച്ചത് കൊണ്ടാണ്. അവരുടെ ബ്രില്യൻ്റ് ഐഡിയാസിന് കൂടെ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുത്തുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സെല്ലുലോയിഡ്.
4: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, വെൽക്കം ടു സെല്ലുലോയിഡ്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ. ആ ഇല്ല, അപ്പതെ ഇന്നത്തെ സിനിമാ വിശേഷം. ഏത് സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അറിയാം? അതായത് ഈ ഒരു സിനിമ, ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ വലിയൊരു സക്സസ് ആണ് എന്നുള്ളൊരു കാര്യം അതിൻ്റെ അണിയറ പ്രവർത്തകരെക്കാൾ കൂടുതലായിട്ട് വിശ്വസിച്ചത് ഒരു പക്ഷേ സാധാരണ പ്രേക്ഷകരായിരിക്കും. ആദ്യം ഞാൻ ഈ സിനിമ എന്താണെന്ന് പറയാം, ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് വന്ന സമയം മുതൽ പ്രേക്ഷകർക്ക് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. എന്താ, വേഗം വേഗം ഇറക്കി വിട്ട്, സിനിമയെ ഇറക്കി വിട്, ഇങ്ങനെ വെച്ച് താമസിപ്പിക്കാതെ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷയായിരുന്നു ഈ ഒരു സിനിമ. ഞങ്ങൾക്ക് ഒന്ന് കാണട്ടെ, വെച്ച് ഇങ്ങനെ താമസിപ്പിക്കലേ, വേഗം ഒന്ന് ഇറക്കി വിട്ടേ. ഇതായിരുന്നു ഈ ഒരു സിനിമയെ കുറിച്ചുള്ള ഒരു മൊത്തം സോഷ്യൽ മീഡിയ ആറ്റിറ്റ്യൂഡ് അല്ലെ. ഓരോ മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സർവമായയ്ക്ക് ശേഷം നിവിൻ പോളിയും ഗിരീഷയുടെയും ഹിറ്റ് യൂണിറ്റും കൂടി ചേർന്നപ്പോൾ മലയാളത്തിന് ലഭിച്ചത് മറ്റൊരു മനോഹരമായ റോം കോം എന്റർടൈനറാണ്. നിവിൻ ഫാൻസിന് ഒരു മുഴുവൻ നീള പാക്കേജ് തന്നെയാണ് കേട്ടോ ഈ ഒരു സിനിമ. പ്രേമത്തിലെ ജോർജിനെയും വടക്കൻ സെൽഫിയിലെ ഉമേഷിനെയും ഓർമ്മിപ്പിക്കുന്ന ഭാവപ്രകടനങ്ങളുമായിട്ടാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ ജസ്റ്റിനായിട്ടുള്ള നമ്മുടെ നിവിൻ പോളിയുടെ വരവ്. യെസ്, കറുകക്കുറ്റിയിൽ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ചെറുപ്പക്കാരനാണ് നമ്മുടെ ജസ്റ്റിൻ. ബന്ധുക്കളും ഇടവക്കാരും ഒക്കെ ആയിട്ട് ചെറിയൊരു കുടുംബ യൂണിറ്റും ജസ്റ്റിന്റെ വീടിന് ചുറ്റുണ്ട്. ഈ ബിസിനസ് പങ്കാളിയായ ബൈജു ചേട്ടനെ പോലെ ജീവിതത്തിൽ സിഗ്മയായി തുടരാനാണ് ജസ്റ്റിന്റെയും തീരുമാനം. അതിനിടെയാണ് അവിടെ ആ ഒരു കാര്യം സംഭവിക്കുന്നത്. എന്താ, അയൽക്കാരിയായി മുണ്ടക്കയത്തുള്ള ആഷ്ലിയും കുടുംബവും അങ്ങോട്ടേക്ക് താമസം മാറി എത്താണ്. നമ്മുടെ ജസ്റ്റിനാണെങ്കിലോ നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, കെട്ടുപ്രായം കഴിയാറായിട്ടും ഒറ്റത്തടിയായി നടക്കുന്നവനാണ് നമ്മുടെ ജസ്റ്റിൻ. അപ്പോ ഈ ജസ്റ്റിനും ആഷ്ലിക്കും ഇടയിൽ പെട്ടെന്ന് തന്നെ ഒരു കണക്ഷൻ അങ്ങ് ഉടലെടുക്കാണ്. തന്നെക്കാൾ 10 വയസ്സ് കുറഞ്ഞ കുട്ടിയെ പ്രണയിക്കുമ്പോൾ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കും? ആ സംഭവിക്കാവുന്ന പ്രത്യേകാതങ്ങൾ ജസ്റ്റിന് മനസ്സിലൊരു വിങ്ങലായിട്ട് അങ്ങ് ഫീൽ ചെയ്യാണ്. അങ്ങനെ ഇവരുടെ ഈ പ്രണയമാണ് ചിത്രത്തിന്റെ ഒരു കോർ തീം എന്ന് പറയുകയാണെങ്കിൽ. യെസ്, ബെത്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഒരു സിനിമയാണ് അല്ലെ. കുറച്ചുകൂടി വിശേഷങ്ങൾ എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനായിട്ട് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് പോവാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ അഹലി FM 90.4 with me, RG Ailya. അപ്പൊ ദി ബെത്ലഹേം കുടുംബ യൂണിറ്റ്, അതാണ് ഇന്നത്തെ നമ്മുടെ സിനിമാ വിശേഷം അല്ലെ. പലരും കണ്ടവരായിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ എന്തായാലും കാണണം കേട്ടോ. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കഥയിലേക്ക് അങ്ങ് പോവാം. ഈ ലവ് ട്രാക്ക് അല്ലെങ്കിൽ റൊമാൻറ്റിക് അല്ലെങ്കിൽ ഇത്തരം കഥാപാത്രങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് നിവിൻ പോളിന്റെ കയ്യിൽ അത് ഭയങ്കര സേഫാന്ന് ഫീൽ ചെയ്യാറുണ്ടല്ലേ. അത് തന്നെയാണ് ഈ സിനിമയിൽ സംഭവിക്കുന്നത് കേട്ടോ. നിവിന്റെ ഒരു സേഫ് സോണിൽ ഫുൾ ഓൺ ആയിട്ട് സെറ്റായിട്ടാണ് നിവിൻ പോൾ ഈ ഒരു മൂവിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ആദ്യ പകുതി ഒരു ഒന്നാന്തരം നിവിൻ ഷോ എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. കാമുകനായിട്ട്, ചേട്ടനായിട്ട്, കൂട്ടുകാരനൊക്കെ ആയിട്ട് നിവിൻ അങ്ങ് നിറഞ്ഞാടുന്നുണ്ട് ഈ സിനിമയിൽ. ഇപ്പൊ ആഷ്ലി ആയിട്ട് മമിത ബൈജുവും എത്തുന്നതോടെ സംഗതി പൂർണ്ണമായി അങ്ങ് കളറാവുന്നുണ്ട്. ഈ പ്രായം കൂടുതലുള്ള കാമുകന്റെ നാണം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല ഒരു 90s 80s കാലഘട്ടത്തിലുള്ള ഒരു കള്ളത്തരൊക്കെ നിവിന്റെ മുഖത്ത് ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് ആ പഴയ ജോർജിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ നിവിൻ മമിത കോംബോ കാഴ്ചയിൽ മാത്രമല്ല കഥയിൽ വൻ പുതുമ സമ്മാനിക്കുന്നുണ്ട്. ഈ പ്രായ കൂടുതലുള്ള ഇവരുടെ ഈ പ്രണയം ഉണ്ടല്ലോ, ശരിക്കും നമ്മളിങ്ങനെ കല്ലുകടിയാകുമെന്ന് ചിലർക്കൊക്കെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ, പക്ഷേ സിനിമ കാണുന്ന സമയത്ത് ആ സംശയത്തിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. വളരെ ബ്യൂട്ടിഫുൾ കോംബോ ആയിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നായകനും നായികയ്ക്കും പുറമെ കൈയ്യടി നേടുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്ലീൻ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആ മൂവി കണ്ടിറങ്ങുന്ന സമയത്ത് വീണ്ടും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടാവും മേ ബി നിവിന്റെ ഡയലോഗോ മമിതയുടെ ഡയലോഗോ ഒന്നും ആവില്ല. അതല്ലാതെ വരുന്ന ചില കഥാപാത്രങ്ങളുണ്ട്, അവരുടെ കുറച്ച് സംഭവങ്ങളുണ്ട് മക്കൾ, അത് അടിപൊളിയാണെന്നുള്ളതാണ് കേട്ടോ. ഈ ആ സഹതാരങ്ങൾ സിനിമയുടെ മറ്റൊരു വലിയ പ്രത്യേകത തന്നെയാണെന്ന് നമുക്ക് എടുത്തു പറയാനുള്ളതാണ്. ഒരു ഭാഗത്ത് നിവിനും അമിതയും മത്സരിച്ച് പ്രണയിക്കുന്ന സമയത്ത് കൗണ്ടർ നമ്പറുകളുമായിട്ട് കളന്നറിയുന്നത് ശരിക്കും ചൂരൽ ഫെയിമായിട്ടുള്ള ഷമീർ ഖാനുണ്ട്, ആവേശ ഫെയിം റോഷൻ ഷാനവാസ് ഉണ്ട്. അല്ല, റോഷനൊക്കെ ഹെവിയാണ്. ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല, കോമഡിയാണ്, നല്ല ഹ്യൂമേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ അലിൻ ജോസ് പെരേരയുടെ റെഫറൻസ് ഒക്കെ തിയേറ്ററിൽ വൻ ചിരി ഉണ്ടാക്കുന്ന കാര്യമാണ്. കുറേ റെഫറൻസ് ഉണ്ട് കേട്ടോ. അലിൻ ജോസ് പെരേര മാത്രമല്ല, പഴയ കുറേ സിനിമകളുടെ, അതായത് മാസ്റ്റർ പീസ് സിനിമകളുടെ ഡയലോഗും സീൻസും ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കുറേ റെഫറൻസ് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ സോഷ്യൽ മീഡിയ ട്രെൻഡ്സ്, അങ്ങനെ എല്ലാത്തിൻ്റെയും നമുക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇവർക്കൊപ്പം സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, സംഗീത് പ്രതാപ് എന്നിവരും സിനിമകളിലൂടെ ഒരുപാട് കോമഡി നമ്പറുകളായിട്ട് എത്തുന്നുണ്ടെന്നുള്ളതാണ്. കൂടാതെ തന്നെ പ്രേമിലുവിലൂടെ ആരാധകരെ കൂട്ടിയ ശ്യാം മോഹൻ ഉണ്ടല്ലോ, അവൻ്റെ ഒരു കാന്താര റെഫറൻസ് ഉണ്ട്, ഒരു കൈൻഡ് ഓഫ് വില്ലൻ എന്ന് വേണമെന്നൊക്കെ പറയാം. പക്ഷെ ആ വില്ലനോട് നമുക്ക് ഇഷ്ടം തോന്നുന്നുള്ളതാണ്. അത്രയും രസമായിട്ടാണ്

0: Celluloid.
1: ഹലോ, കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലൗഡാണ് കൂടെ. ഇറ്റ്സ് വി ആർ ജെ ആ ഇല്ല അപ്പൊ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ആ ഒരു സിനിമയെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോ മേക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ, ഗിരീഷ് ഏരിയുടെ മേക്കിങ്ങും തിരക്കഥയും ഗിരീഷ് ഏരിയുടെ മേക്കിംഗ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന ആകർഷണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ മേക്കിംഗ് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നിസ്സാരമെന്ന് തോന്നിക്കുന്ന റഫറൻസുകൾക്ക് പോലും തിരക്കഥയിൽ ആ എഴുതി ചേർത്തിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് സ്ക്രീനിൽ പകർത്തുന്നതിൽ ഗിരീഷ് വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ സൂക്ഷ്മത ഓരോ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നിവിൻ പോളിയുടെ വീട് പോലും ഒരു കഥാപാത്രമായിട്ട് തോന്നുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളിലൂടെ ഒരു റോം കോം സിനിമകളിൽ പുതിയൊരു പാത തന്നെയാണ് ശരിക്കും ഗിരീഷ് ഇങ്ങനെ നമുക്ക് മുൻപിൽ ഇങ്ങനെ കാട്ടി തന്നിരിക്കുന്നുള്ളത്. ഇങ്ങനെ വെട്ടിത്തുറന്ന് വെക്കുക എന്ന് പറയില്ലേ, പുതിയൊരു വഴി അതുപോലെ തന്നെയുണ്ട് കേട്ടോ. അതുപോലെ ഇപ്പോൾ ഗിരീഷിന്റെ സ്ഥിരം ഒരു ടൈം പ്ലേറ്റ് ആണെങ്കിലും മേക്കിങ്ങിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നല്ല ഫ്രഷ്നെസ് നമുക്ക് ഈ ഒരു സിനിമയിൽ ഉടനീളം നിലനിൽക്കുന്നത് ഫീൽ ചെയ്യും. ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു കഥാഗതിയാണ് ഗിരീഷ് ഏരിയാണെങ്കിലും കിരൺ ജോസിയും ചേർന്ന് എഴുതിയ ഈ ഒരു തിരക്കഥയിൽ നമുക്ക് കാണാൻ പറ്റാം. ആദ്യ പകുതി ഏറെ എൻഗേജിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്, രണ്ടാം പകുതിയിൽ കുറച്ച് സർപ്രൈസുകൾ കൂടി ഇങ്ങനെ കരുതി വെച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായേനെ. വളരെ അടിപൊളിയാണ്, എന്നാലും കുറച്ചും കൂടി അടിപൊളിയായേനെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്കിലും വലിയ ഇങ്ങനെ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഏത് തരം പ്രേക്ഷകർക്കും ലളിതമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രം തന്നെയാണ് ബെത്ലഹേം കുടുംബയൂണിറ്റ്.

0: celluloid.
1: യെസ്, അങ്ങനെ ബേതലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലൗട്ടിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ആ സിനിമ വിശേഷങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പോകാം. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജി അയ്യ. ഇനി നമ്മൾ പറയാൻ പോകുന്ന സാങ്കേതിക വശങ്ങളിലും അതിൻ്റെ ഒരു കൺക്ലൂഷനെ കുറിച്ചാണല്ലേ. ഇപ്പോൾ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ അജ്മൽ ബാബുവിൻ്റെ ഛായാഗ്രഹണ മികവ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് സിനിമയ്ക്ക് വേണ്ട കളർ ടോൺ, നിവിൻ്റെ കണ്ണുകളിലൂടെ ഒരു ഒരു ക്ലോസപ്പ് ഷോട്ട്സ്, അതുപോലെ മമിതയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. വിഷ്ണു വിജയുടെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ചിത്രത്തിൻ്റെ മൂഡ് കൃത്യമായിട്ട് നിലനിർത്തുന്നുണ്ട്. 2 മണിക്കൂർ 41 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയിൽ ആകാശ് ജോസഫ് വർഗീസിൻ്റെ എഡിറ്റിംഗ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനെ അതിലെ കുറേ ട്രാൻസിഷൻസും അല്ലെങ്കിൽ അതിൻ്റെ വളരെ സ്മൂത്താണ്, നമ്മളിങ്ങനെ പറയില്ലേ എന്താ പറയുക, മെൽറ്റാവുന്നത് പോലെ അത്രയും സ്മൂത്തായിട്ടാണ് അതിൻ്റെ എഡിറ്റിംഗ് പോയിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഓണം ഞങ്ങൾ തൂക്കുമെന്ന് പലരും അവകാശപ്പെട്ടെങ്കിലും പ്രേക്ഷകർ ഏറ്റവും അധികം വിശ്വസിച്ചത് ബെത്ലഹേം ടീമിനെയായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടി. ഓണമൊക്കെ അവരാണ് അങ്ങ് തൂക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഒരു ഓണം ഹിറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. യെസ്, ആ ഒരു വിശ്വാസം ശരിക്കും അന്ന് ഇവിടെ തെറ്റിക്കാതെ ബെത്ലഹേം കൊടുമയിച്ച് അങ്ങനെ മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ശരിക്കും അത്യാവശ്യം കുറച്ച് ഫ്ലോപ്പിൽ നിന്നൊക്കെയാണ് സർവമായിലൂടെ നമ്മുടെ നിവിൻ കംബാക്ക് എന്ന് നമ്മൾ പറയുന്ന ആ വാക്ക് അല്ലേ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 100% സക്സസ് റേറ്റുമായിട്ട് പടയോട്ടം തുടരുന്ന സമയത്ത് ഗിരീഷ് ഏടിയും ഒന്നിച്ചപ്പോൾ ദേ ഓണം അവരങ്ങ് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ ഹിറ്റ് മൂവിയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ധൈര്യമായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒട്ടും മിസ് ചെയ്യേണ്ട ഈ സിനിമ എന്തായാലും കണ്ടോളൂ. അപ്പോൾ ദേ സെല്ലൗട്ടിൽ ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും സെല്ലൗട്ടുമായിട്ട് മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജി അയ്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
0: ഹലോ ഗൈസ്, വെൽക്കം ടു കാലിഡോസ്കോപ്പ്. കാലിഡോസ്കോപ്പിൽ പതിവ് പോലെ കൃത്യസമയത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ കാണാൻ പറ്റുമോ? അങ്ങനൊരു ടിക്കറ്റ് ഉണ്ടോ? അറിയോ അതിനെക്കുറിച്ച്? ഒരു യാത്രയിൽ അത്രയും ഭാഷകളും ഇത്രയും ഭക്ഷണങ്ങളും ഇത്രയും സംസ്കാരങ്ങളും ഒക്കെ പരിചയപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം യെസ് എന്നാണ്. പക്ഷെ ഇതൊരു സാധാരണ ട്രിപ്പല്ല. കേരളത്തിൽ നിന്ന് ഒരു കൂട്ടം യുവാക്കൾ പുറപ്പെടുന്നു ഇന്ത്യയുടെ മറ്റൊരു കോണിലേക്ക്. അവിടെ ചെന്നാൽ ഹോട്ടലിലിരുന്ന് സൈറ്റ് സീയിങ് മാത്രമല്ല, അവിടുത്തെ ആളുകളെ കാണാൻ, അവരുടെ ഭക്ഷണം രുചിക്കാൻ, അവരുടെ സംസ്കാരം മനസ്സിലാക്കാൻ, ജീവിതം മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അവിടെ എന്താണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നേരിട്ട് കാണാനായിട്ട് പറ്റും. ഒരു യാത്രയിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കാണാനുള്ള അവസരം. അങ്ങനെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് യുവ സംഗമം എന്ന് പറയുന്ന പദ്ധതി. ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ ആദ്യം നമുക്ക് അതേക്കുറിച്ച് കേൾക്കാം. ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ പാട്ടിലേക്ക് പോവാണ്. പാട്ടിന് ശേഷം തിരിച്ചെത്താം. ഇത് കാലിഡോസ്കോപ്പ്. കൂടെ ഞാൻ

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമുക്കറിയാത്ത ആളൊന്നുമല്ലല്ലോ ഇന്ത്യ. നമ്മൾ ഇന്ത്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന നമ്മുടെ സ്വന്തം രാജ്യത്തെ ശരിക്കും അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് യാത്ര ചെയ്യണം. കേരളത്തിൽ നിന്ന് ഒരാൾ ആസമിലേക്ക് പോയി അവിടുത്തെ ജീവിതം കണ്ടാൽ, അവിടെയുള്ള ഒരാൾ കേരളത്തിലെത്തി നമ്മുടെ നാടിനെ കണ്ടാൽ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, രണ്ടുപേരും തിരിച്ചു പോകുന്നത് കുറച്ച് പുതിയ അറിവുകളായിട്ടായിരിക്കും, കുറച്ച് പുതിയ കാഴ്ചപ്പാടുകളായിട്ടായിരിക്കും. പക്ഷെ അതിനേക്കാളും വലിയ കാര്യം, നമ്മൾ എത്ര വ്യത്യസ്തരാണെങ്കിലും എത്ര കണക്റ്റഡ് ആണ് എന്നൊരു തിരിച്ചറിവായിരിക്കും. അങ്ങനെ ഒരു യാത്രയ്ക്കുള്ള അവസരമാണ് US സംഗമം എന്ന് പറയുന്ന അവസരം. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള US സംഗമം, നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യുവതലമുറയ്ക്ക് ഒരുക്കുന്ന ഒരു പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ആർക്കൊക്കെയാണ് അവസരം എന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും നേരെ ടിക്കറ്റ് എടുത്ത് പോകാവുന്ന ഒരു പ്രോഗ്രാം അല്ല കേട്ടോ. തെരഞ്ഞെടുക്കപ്പെടുന്ന യുവാക്കൾക്കാണ് യൂത്ത് സംഗമിന്റെ ഭാഗമാകാൻ അവസരം കിട്ടുക. പ്രായം ചോദിക്കുകയാണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ള കുട്ടികൾ, അതായത് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് മാത്രമല്ല ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസും, NSS വോളണ്ടിയേഴ്സ്, NYKS വോളണ്ടിയേഴ്സ്, യങ് പ്രൊഫഷണൽസ്, അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള യുവാക്കൾക്കും അപ്ലൈ ചെയ്യാം. 5 മുതൽ 7 ദിവസം വരെ നീളുന്ന യാത്രയായിരിക്കും. ആ യാത്രയിൽ നമ്മുടെ രാജ്യത്തിന്റെ പല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്കും പരസ്പരം പരിചയപ്പെടാനും അവരുടെ സംസ്കാരവും ജീവിതവും വികസനവും നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരവും കിട്ടും. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്കും ഇതിന്റെ ഭാഗമാകാം എന്നതാണ്. കേരളത്തിൽ നിന്നൊരാൾ പുറപ്പെടുന്നു, മറ്റൊരു സംസ്ഥാനത്ത് എത്തുന്നു, തിരിച്ചു വരുമ്പോൾ സൂട്ട് കേസിൽ ഡ്രസ്സും സോനസും മാത്രമായിരിക്കില്ല, കുറെ പുതിയ സ്റ്റോറീസും ഫ്രണ്ട്ഷിപ്പും പിന്നെ ഇന്ത്യയെ കാണുന്ന ഒരു പുതിയ കണ്ണും കൂടെ ഉണ്ടാവും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. US സംഗമം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനായിട്ട് പറ്റും, അറിയാനായിട്ട് സാധിക്കും. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പലപ്പോഴും പറയുന്നൊരു ഡയലോഗാണ്, മേഘം പോലെ ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി നടക്കണം, ഭാരമൊന്നും ഇല്ലാതെ. പഞ്ഞി പോലെ തോന്നുന്ന മേഘത്തിനെ ഭാരമില്ല എന്നാണ് പൊതുവെയുള്ള ധാരണ. എങ്കിലും ഇത്രയധികം വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയധികം ഭാരമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മേഘം താഴേക്ക് വീഴാത്തത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഈ മേഘം എന്ന് പറയുന്ന സംഗതിയെ വലിയ വെള്ളക്കട്ട പഞ്ഞിക്കട്ടയൊന്നുമല്ല, അതിനുള്ളിലെ വെള്ളം വളരെ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സായും ഐസ് ക്രിസ്റ്റൽസായും അന്തരീക്ഷത്തിൽ അങ്ങനെ പടർന്നു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വലിയ പ്രദേശത്ത് പരന്നു കിടക്കുന്ന മേഘത്തിന് 500 ടൺ, ഏകദേശം എത്രയധികം ആനകളുടെ ഒരു ഭാരം ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ ചെറിയ ഡ്രോപ്ലെറ്റിനും വളരെ കുറച്ച് ഭാരം മാത്രമാണ്, പിന്നെ ചുറ്റുമുള്ള വായുവിന്റെ ചലനവും അതിനെ ഇങ്ങനെ താങ്ങി നിർത്തുന്നുണ്ട്. മേഘത്തെ നോക്കുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു ലൈറ്റായ സാധനം, പക്ഷേ നമ്മുടെ തലയ്ക്ക് മുതുകളിൽ ലിറ്ററലി പറയുകയാണെങ്കിൽ ടൺ കണക്കിന് വെള്ളമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ, ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇനി മുതൽ മേഘം വെറുമൊരു മേഘമായിട്ട് തോന്നില്ല. ഇത്രയും വെയിറ്റ് ഉള്ളൊരു കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മേഘത്തിന്റെ വെയിറ്റ് പറഞ്ഞപ്പോ കൃത്യമായിട്ടുള്ള കണക്ക് പറയൂ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 500 ടണ്ണാണ്, ഏകദേശം 100 കണക്കിന് ആനകളുടെ ഭാരം. ഇത്രയും വെയിറ്റുള്ള ഒരു സാധനം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്റെ മട്ടില് ഫ്ലോട്ടിംഗ് ആയിട്ട് നടക്കണല്ലേ. അപ്പൊ ചോദ്യം വരും, എന്തുകൊണ്ടാണ് മേഘം താഴേക്ക് വീഴാത്തത്? മേഘത്തിനുള്ളിലെ വെള്ളം വലിയ തുള്ളികളായി കെട്ടിക്കിടക്കുന്നതല്ല, വളരെ വളരെ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പടർന്നു കിടക്കുകയാണ്. അതുകൊണ്ടാണ് അത് താഴേക്ക് വീഴാത്തത്. അതോടൊപ്പം ചൂടുള്ള നമ്മുടെ വായു മുകളിലേക്ക് ഉയരുന്ന പ്രവാഹങ്ങളും അന്തരീക്ഷത്തിലെ ചില എയർ മൂവ്മെന്റ്സും ഈ സൂക്ഷ്മ ജലത്തുള്ളികളെ കുറച്ചു നേരം കൂടെ ആകാശത്തിങ്ങനെ പിടിച്ചു നിർത്തും. അതായത് മേഘം ഭാരമുള്ളതാണ്, ശരിയാണ്. പക്ഷെ ആ ഭാരം ഒരു വലിയ വെള്ളക്കട്ടയായിട്ട് താഴേക്ക് തൂങ്ങിക്കിടക്കുകയല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു സൂക്ഷ്മമായിട്ടുള്ള തുള്ളികളായിട്ട് ആകാശത്ത് അങ്ങനെ പരന്നു കിടക്കുകയാണെന്നാണ് പറയണത്. അതുകൊണ്ടാണ് നമുക്ക് മുകളിൽ 500 ടൺ വരെ ഭാരമുള്ളൊരു മേഘം പഞ്ഞിക്കെട്ട് പോലെ ലൈറ്റായിട്ട് തോന്നുന്നത്.

0: പൊന്നാരേളോളം കള്ളം ചെന്നാലോ കാക്കത്തി കണ്ണും പൊട്ടൂരേ.
1: തപ്പും തമ്പേറും ഈ തങ്കത്തിന് വിഴാവും.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വണ്ടി ഓണാക്കുക, പെട്രോൾ ഫുള്ളടിക്കുക, അങ്ങോട്ട് പോവുക, ഇതാണ് പെട്രോൾ പമ്പിൽ കയറിയുള്ള അവസ്ഥ. പക്ഷെ ഒരു സെക്കൻഡ് പമ്പിൽ കയറിയാൽ ആദ്യം ചെയ്യേണ്ടത് പെട്രോൾ അടിക്കുകയല്ല, വണ്ടി ഓഫ് ചെയ്യാണ്. അയ്യോ, ഇതൊക്കെ എന്തിനാ ഇത്ര സ്ട്രിക്റ്റ് എന്ന് തോന്നുന്നുണ്ടോ? കാരണം പമ്പിൽ നമ്മൾ കാണാത്തൊരു ഡേഞ്ചർ ഉണ്ട്, ഫ്യൂവൽ വേപ്പർ. ഒരു ചെറിയ സ്പാർക്ക് മതി കാര്യങ്ങൾ കൈവിട്ടു പോവാൻ. അതുകൊണ്ട് പമ്പിൽ ചില കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് നോ ഉണ്ട്. എഞ്ചിൻ ഓൺ ആക്കരുത്, ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കരുത്, സേഫ്റ്റി റൂൾസ് ഒന്നും ഇഗ്നോർ ചെയ്യരുത്. കാരണം പെട്രോൾ പമ്പിൽ ഒരു മിനിറ്റ് മാത്രം എന്ന കെയർലെസ് ആറ്റിറ്റ്യൂഡ് പോലും ചിലപ്പോൾ വലിയ അപകടത്തിന് കാരണമാകാം. കഴിഞ്ഞ ദിവസം ഒരു അപകടം നടന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? ആലപ്പുഴയിൽ ഒരു അപകടം ഇങ്ങനെ നടന്നിരുന്നു പെട്രോൾ പമ്പിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പമ്പില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ. കൂടെ ഞാൻ അഭിരാമി ഉണ്ടാകും. കുറച്ചു നേരം കൂടെ കാലിഡോസ്കോപ്പിൽ നിങ്ങൾക്ക് ഇൻഫർമേഷനും എന്റർടൈൻമെന്റും ഒക്കെ പാസ് ചെയ്തുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്. നമുക്ക് നല്ല രണ്ട് പാട്ടുകൾക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പെട്രോൾ പമ്പിൽ എത്തുമ്പോൾ നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്നത് ഒറ്റക്കാര്യമാണ്, എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണം അല്ലെ. പക്ഷെ പമ്പിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് അതിലും കൂടുതലുണ്ട്. ഇരുചക്ര വാഹനത്തിലാണെങ്കിൽ ഇറങ്ങി നിൽക്കണം. ബസ്, ടാക്സി പോലുള്ള വാടക വാഹനങ്ങളിൽ യാത്രക്കാരും ഇന്ധനം നിറയ്ക്കുമ്പോൾ പുറത്തിറങ്ങി നിൽക്കണം എന്നാണ് റൂൾ. കാറിൽ പോകുന്നവർ നിർബന്ധമായി ഇറങ്ങണം എന്നില്ല. പക്ഷേ ഇതൊക്കെ അറിയാവുന്നവർ എത്ര പേരുണ്ട് എന്നാണ് എന്റെ ചോദ്യം. പുകവലിക്കരുത്, ലൈറ്റർ ഉപയോഗിക്കരുത്, തീപ്പെട്ടി കത്തിക്കരുത്, ഇതൊക്കെയാണ് പലർക്കും അറിയാവുന്ന പമ്പ് റൂൾസ് അല്ലെ. പക്ഷെ ഒരു ചെറിയ കെയർലെസ് മൂവ് പോലും അപകടമാക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ മുന്നേ പറഞ്ഞ ആലപ്പുഴയിലെ കാര്യം, കളർകോട് പക്കി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ഒരു പമ്പിൽ സംഭവിച്ചതാണ്. ഇന്ധനം ഇങ്ങനെ നിറയ്ക്കുന്നതിനിടെ ഡ്രൈവർ കാറ് മുന്നോട്ടെടുത്തു. നോസിൽ കാറിന്റെ ടാങ്കിൽ കുടുങ്ങി, ഹോസ് വലിഞ്ഞ് ജീവനക്കാരന്റെ കാലിൽ കുടുങ്ങി, അദ്ദേഹം തെറിച്ചു വീണു, ഹോസ് ഡിസ്പെൻസറിൽ നിന്ന് വേർപെട്ടു. അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായി. അതുകൊണ്ട് പമ്പിൽ ഫ്യൂവൽ അടിക്കുമ്പോൾ കൃത്യമായിട്ടും ചില കാര്യങ്ങൾ, പമ്പ് റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി പോകാമെന്ന് തോന്നുന്ന നിമിഷം ഈ ഫ്യൂവൽ നോസിൽ ആദ്യം പുറത്തെടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഒരു സെക്കൻഡിന്റെ ഹറി ഒരു വലിയ ആക്സിഡന്റ് ആകരുത്. പമ്പിലെ റൂൾസ് ലംഘിച്ചാൽ ഒന്നും ആവില്ല എന്ന് കരുതണ്ട. ഇതിനു പിന്നിൽ കൃത്യമായ നിയമവും അതിനു പിറകെ ശിക്ഷയുമുണ്ട്. എന്തൊക്കെയാണ് ആ നിയമാവലികൾ, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷകൾ എന്ന് നമുക്ക് കേൾക്കാം കലിഡോസ്കോപ്പിൽ പാട്ടുകൾക്ക് ശേഷം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പെട്രോൾ പമ്പിലെ റൂൾസ് ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന നിയമങ്ങളും ശിക്ഷകളെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. പെട്രോളിയം ആക്ട് 1934, പെട്രോളിയം റൂൾസ് 2002, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പമ്പിലെ നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കുക. ആദ്യത്തെ നിയമ ലംഘനത്തിന് 1 മാസം വരെ തടവോ 1,000 രൂപ വരെ പിഴയോ ലഭിക്കാം. അതായത് പെട്രോളിയം ആക്ട് 1934 അനുസരിച്ച് അതേ തെറ്റ് നമ്മളൊരു നിയമലംഘനം വീണ്ടും നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൂടും, 3 മാസം വരെ തടവും, 5,000 രൂപ വരെ പിഴയും കിട്ടും. പക്ഷെ അതിലും സീരിയസ് ആണ് അശ്രദ്ധ കാരണമുള്ള അപകടമോ തീപിടുത്തമോ ഒക്കെ പമ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പമ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പോയാൽ മതി, എങ്ങനെയെങ്കിലും പെട്രോൾ അടിച്ചിട്ട് പോയാൽ മതി എന്ന ഹറി വേണ്ട. ചെറിയ റൂളാണ് ചിലപ്പോൾ വലിയ സേഫ്റ്റി ആവുന്നത് എന്ന് മനസ്സിലാക്കുക.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹറി മോഡിലല്ല, സേഫ്റ്റി മോഡിൽ നമ്മൾ പോവേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് പെട്രോൾ പമ്പ്. ഈ പമ്പിൽ പോകുന്ന സമയത്ത് വണ്ടി ഓഫ് ചെയ്യുക, സ്മോക്കിംഗ്, ലൈറ്റർ, മാച്ച് ബോക്സ് ഇതെല്ലാം സ്ട്രിക്ട്ലി നോ ആണ്. ഫ്യൂവൽ നിറയ്ക്കുന്ന സമയത്തെ ആവശ്യമായിട്ടുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു റൂള് പറഞ്ഞു തരാൻ അവിടെ പമ്പ് ജീവനക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് തർക്കിക്കാൻ പോകരുത്. കാരണം ഈ റൂൾസ് ഒക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നമ്മളെയും അവരെയും സേഫായിട്ട് വെക്കാനുള്ള റൂൾസ് ആണ്. ഒരു ചെറിയ കെയർലെസ് മൊമെന്റ് വലിയ ആക്സിഡന്റ് ആയിട്ട് മാറില്ലേ. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം പെട്രോൾ പമ്പിലേക്ക് കയറുമ്പോൾ ഫ്യൂവൽ മാത്രം ഫിൽ ചെയ്താൽ പോരാ, സേഫ്റ്റി കൂടി ഫിൽ ചെയ്യണം. അപ്പൊ ഇത്രയും നേരം നമ്മൾ കുറേയധികം കാര്യങ്ങൾ കാലിഡോസ്കോപ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് കാലിഡോസ്കോപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കാലിഡോസ്കോപ്പിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, സ്റ്റേ ക്യൂരിയസ്, സ്റ്റേ ഇൻഫോംഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി സ്റ്റേ സേഫ്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
6: പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ലോകമെമ്പാടും വലിയ തരംഗമായി മാറിയിട്ടുള്ള, നമ്മൾ സ്നേഹത്തോടെ വെണ്ണപ്പഴം എന്ന് വിളിക്കുന്ന അവക്കാഡോ. അവക്കാഡോയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഹരിതഭൂമിയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ശരീരത്തിന് ആവശ്യമായ നല്ല കൊഴുപ്പും ജീവകങ്ങളും കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഈ ഒരു ഫലവൃക്ഷത്തിന്റെ ചരിത്രം, സവിശേഷതകൾ, വൈവിധ്യമാർന്ന ഇനങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്നിവയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അറിയാനായിട്ട് പോകുന്നത്. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടുള്ള ഏറ്റവും പുരാതനമായ ഫലവൃക്ഷങ്ങളിൽ ഒന്നാണ് അവക്കാഡോ. മധ്യ അമേരിക്കയിലും മെക്സിക്കോയിലുമുള്ള പർവ്വത മേഖലകളിലാണ് ഇതിന്റെ ഉത്ഭവം എന്നാണ് ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അസ്റ്റക് വംശജരായ ജനവിഭാഗങ്ങൾ ഈ പഴം തങ്ങളുടെ പ്രധാന ആഹാരത്തിന്റെ ഭാഗമാക്കിയിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് പര്യവേക്ഷകരാണ് അവക്കാഡോയെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയത്. പിന്നീട് കരീബിയൻ ദ്വീപുകളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഈ ഒരു ഫലവൃക്ഷം പ്രചരിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഭാരതത്തിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ, വയനാട് തുടങ്ങിയ മലയോര മേഖലകളിൽ അവക്കാഡോ പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടുപിടിപ്പിച്ച് തുടങ്ങിയത്. തുടക്കത്തിൽ കേവലം ഒരു അപൂർവ വിദേശി പഴമായി കണ്ടിരുന്ന അവക്കാഡോ ഇന്ന് അന്താരാഷ്ട്ര വിപണിയിലും പ്രാദേശിക വിപണികളിലും വലിയ മൂല്യമുള്ള ഒരു വാണിജ്യ വിളയായിട്ട് മാറിക്കഴിഞ്ഞു. ഉഷ്ണമേഖലാ കാലാവസ്ഥയോടും മിത ശീതോഷ്ണ കാലാവസ്ഥയോടും വളരെ എളുപ്പത്തിൽ ഇണങ്ങിച്ചേരാൻ കഴിയുന്ന സസ്യമായതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന്റെ കൃഷി അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവക്കാഡോ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവക്കാഡോയുടെ വേറിട്ട രൂപത്തെക്കുറിച്ചും ഭാവത്തെക്കുറിച്ചും അറിയാം മനോഹരമായ ഒരു പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. അവക്കാഡോ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അവക്കാഡോയുടെ വേറിട്ട രൂപത്തെക്കുറിച്ചും ഭാവത്തെക്കുറിച്ചും അറിയാം. സാധാരണ നമ്മൾ കഴിക്കുന്ന മാമ്പഴം, പപ്പായ, വാഴപ്പഴം തുടങ്ങിയ പഴങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ബാഹ്യ ആന്തരിക സവിശേഷതകളാണ് അവക്കാഡോയ്ക്ക് ഉള്ളത്. മരത്തിലുണ്ടാകുന്ന ഒരു ഫലമാണ് എങ്കിലും കണ്ടാൽ ഒരു പിയറു പഴത്തിൻ്റെയോ വലിയ നെല്ലിക്കയുടെയോ ആകൃതിയിലാണ് ഇവ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. പഴത്തിൻ്റെ പുറന്തുലി ഇനഭേദമനുസരിച്ച് പച്ചയോ കടും പർപ്പിളോ തിളങ്ങുന്ന തവിട്ട് നിറമോ ആയിരിക്കും. ചില ഇനങ്ങളിൽ പുറന്തുലി മിനുസമാർന്നതാണ് എങ്കിലും മറ്റു ചിലതിൽ ഒട്ടും മിനുസമില്ലാത്ത പരുക്കൻ തടുക്കുകൾ നിറഞ്ഞതായിരിക്കും. ഉള്ളിൽ വളരെ വലിയൊരു ഒറ്റ വിത്തും അതിനെ പൊതിഞ്ഞ് മാംസലമായ കാമ്പും കാണപ്പെടുന്നു. പഴുത്തു പാകമാകുമ്പോൾ ഉള്ളിലെ കാമ്പ് വെണ്ണ പോലെ മൃദുവാകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ പഴങ്ങളിലുള്ള വെള്ളത്തിൻ്റെയോ നീരിൻ്റെയോ സാന്നിധ്യം ഇതിൽ വളരെ കുറവാണ്. പകരം ക്രീം രൂപത്തിലുള്ള മാംസല ഭാഗമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ മുറിച്ചെടുക്കാനും കൈകാര്യം ചെയ്യാനും വളരെ എളുപ്പമാണ്. അവക്കാഡോ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രുചി വൈവിധ്യത്തെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അവക്കാഡോയുടെ രുചി വൈവിധ്യത്തെ കുറിച്ച് അറിഞ്ഞാലോ. സാധാരണ പഴങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മധുരമോ പുളിയോ അവക്കാഡോയിൽ ഒട്ടും തന്നെ ഉണ്ടാകാറില്ല എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രാഥമികമായിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും തോന്നാത്ത എന്നാൽ മൃദുവായ വെണ്ണയുടെ ഒരു ടെക്സ്ചർ അനുഭവമാണ് ഇത് നൽകുന്നത്. പഴുത്ത അവക്കാഡോ കഴിക്കുന്ന സമയത്ത് നേരിയ അണ്ടിപ്പരിപ്പിന്റെ രുചിയും മൃദുത്വവുമാണ് നാവിലേക്ക് എത്തുക. നല്ല മായം ചേർക്കാത്ത വെണ്ണയുടെ അതേ ഘടനയുള്ളത് കൊണ്ടാണ് മലയാളികൾ ഇതിന് വെണ്ണപ്പഴം എന്ന സ്നേഹത്തോടെ പേരിട്ടത്. വിദേശ രാജ്യങ്ങളിൽ ഇത് അലിഗേറ്റർ പെയർ എന്നും അറിയപ്പെടുന്നുണ്ട്. മധുരമില്ലാത്തത് കൊണ്ട് തന്നെ മധുര പലഹാരങ്ങളിലും എരിവുള്ള ഭക്ഷണങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന അപൂർവം പഴങ്ങളിൽ ഒന്നുകൂടിയാണ് അവക്കാഡോ പഴം. വിദേശ രാജ്യങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ബ്രെഡിൽ പുരട്ടി കഴിക്കുന്ന അവക്കാഡോ ടോസ്റ്റ്, മെക്സിക്കൻ വിഭവമായിട്ടുള്ള വാഗാമോളി എന്നിവയിൽ ചേരുവ അവക്കാഡോയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അവക്കാഡോ പഴത്തെക്കുറിച്ചാണ്. ഇനി അവക്കാഡോയുടെ പോഷകങ്ങൾ എത്രത്തോളമാണ്, എന്തൊക്കെ പോഷകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞുതരാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അവക്കാഡോയുടെ പോഷക ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. ആധുനിക ആരോഗ്യശാസ്ത്രം അവക്കാഡോയെ ഒരു സൂപ്പർ ഫുഡ് അഥവാ മഹാപോഷക ഫലമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. മറ്റ് സാധാരണ പഴങ്ങളിൽ കാർബോഹൈഡ്രേറ്റുകളും പഞ്ചസാരയും കൂടുതലായിരിക്കുന്ന സമയത്ത് അവക്കാഡോയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ശരീരത്തിന് അത്യാവശ്യമായ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ, പ്രത്യേകിച്ച് ഓലിക് ആസിഡ് ഇതിൽ ധാരാളമുണ്ട്. ഇത് ഹൃദയാരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ ഘടകമാണ്. കൂടാതെ സോഡിയം, കൊളസ്ട്രോൾ എന്നിവ ഒട്ടും തന്നെ അടങ്ങിയിട്ടില്ല എന്നതും ഇതിന്റെ വലിയൊരു മേന്മയാണ്. വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ B5, B6, ഫോളേറ്റ്, പൊട്ടാസ്യം എന്നിവ സമൃദ്ധമായി അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. വാഴപ്പഴത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൊട്ടാസ്യം അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് പലർക്കും അറിയാത്ത ഒരു ശാസ്ത്രീയ സത്യം കൂടിയാണ്. ഇനി ശരീരത്തിന് നൽകുന്ന ആരോഗ്യ സമ്പത്ത് എങ്ങനെയാണെന്നറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ദിവസേനയുള്ള ഭക്ഷണക്രമത്തിൽ അവക്കാഡോ ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ അതായത് LDL കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ HDL വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഇതുവഴി ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത ഗണ്യമായി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ധാരാളം നാരുകൾ, ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന പ്രക്രിയ വേഗത്തിലാക്കാനും കോൺസ്റ്റിപ്പേഷൻ തടയാനും ഇത് ഉത്തമമാണ്. കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഉപകാരികളായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് അവക്കാഡോയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരാതെ ക്രമീകരിച്ച് നിർത്താനായിട്ട് ഇതിലെ കൊഴുപ്പും നാരുകളും സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഒക്കെ അവക്കാഡോ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേവലം ഒരു ഭക്ഷണ പദാർത്ഥം എന്നതിലുപരി സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിലും അവക്കാഡോ വലിയ രീതിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി എന്നിവ ചർമ്മത്തിന്റെ നനവും തിളക്കവും നിലനിർത്താനായിട്ട് സഹായിക്കുന്ന മികച്ചൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ചർമ്മത്തിലെ കോശങ്ങളുടെ പ്രായമാകൽ പ്രക്രിയയെ മന്ദഗതിയിലാക്കാനും ചുളിവുകൾ വീഴുന്നത് തടയാനും അവക്കാഡോ കഴിക്കുന്നതിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ പല പ്രമുഖ കോസ്മെറ്റിക് കമ്പനികളും ഫേസ് ക്രീമുകളിലും മോയ്സ്ചറൈസറുകളിലും അവക്കാഡോ ഓയിൽ പ്രധാന ചേരുവയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മുടിയുടെ ആരോഗ്യത്തിനും അവക്കാഡോ ഏറെ നല്ലതാണ്. വരണ്ട മുടിയെ പോഷിപ്പിക്കാനും മുടി കൊഴിച്ചൽ തടയാനും അവക്കാഡോ കൊണ്ട് നിർമ്മിക്കുന്ന മാസ്കുകൾ ഉപയോഗിക്കാറുണ്ട്. തലയോട്ടിക്ക് ആവശ്യമായ ഈർപ്പം നൽകി മുടി തഴച്ചു വളരാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട അവക്കാഡോ ഇനങ്ങളെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ലോകത്താകമാനം പ്രധാനമായിട്ടും മൂന്ന് വംശങ്ങളിൽപ്പെട്ട അവക്കാഡോ ഇനങ്ങളാണ് ഉള്ളത്: മെക്സിക്കൻ, ഗ്വാട്ടിമാലൻ, വെസ്റ്റ് ഇന്ത്യൻ. ഈ വംശങ്ങളിൽ നിന്നാണ് ഇന്ന് വിപണിയിൽ കാണുന്ന എല്ലാ പ്രധാന സങ്കര ഇനങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ അന്താരാഷ്ട്ര വിപണി ഭരിക്കുന്നത് ഹാസ് എന്ന ഇനമാണ്. കട്ടിയുള്ള കടും പർപ്പിൾ അല്ലെങ്കിൽ കറുപ്പ് നിറമാകുന്ന പുറന്തൊലിയുള്ള ഹാസ് ഇനം ദീർഘദൂരം കേടുപാടുകൾ കൂടാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നതിനാൽ വാണിജ്യപരമായിട്ട് ഏറ്റവും ജനപ്രിയ ഇനമാണ് ഇത്. ഫ്യൂർട്ടേ എന്ന ഇനമാണ് മറ്റൊരു പ്രധാനപ്പെട്ടത്. പച്ച നിറത്തിലുള്ള മൃദുവായ തൊലിയും മീഡിയം വലുപ്പവുമുള്ള ഈ ഇനം മിതശീതോഷ്ണ മേഖലകളിൽ മികച്ച വിളവ് തരുന്ന ഒന്നാണ്. കൂടാതെ ബാക്കോൺ, സൂഡാനോ, പീപ്പിൾസ് തുടങ്ങി അനേകം ഇനങ്ങൾ ലോകത്തെമ്പാടും ഇന്ന് കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഇനി നമ്മുടെ നാടിന് യോജിച്ച ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അവക്കാഡോ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ലോകത്തിലെ വിവിധ ഇനങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇനി നമ്മുടെ നാടിന് യോജിച്ചിട്ടുള്ള ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അന്തരീക്ഷ ഊഷ്മാവിനും ഉയർന്ന ഈർപ്പത്തിനും ഏറ്റവും അനുയോജ്യം വെസ്റ്റ് ഇന്ത്യൻ വംശത്തിൽപ്പെട്ട ഇനങ്ങളും അവയുടെ സങ്കര ഇനങ്ങളുമാണ്. ചൂടുള്ള കാലാവസ്ഥയെ അതിജീവിക്കാൻ ഇവയ്ക്ക് പ്രത്യേക ശേഷിയുണ്ട്. വയനാട്, ഇടുക്കി പോലുള്ള ഹൈറേഞ്ച് മേഖലകളിൽ ഹാസ, ഫ്യൂർട്ടെ എന്നീ വിദേശ ഇനങ്ങൾ മികച്ച രീതിയിൽ വളരുകയും വിളവ് തരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സമതല പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ വെസ്റ്റ് ഇന്ത്യൻ ഇനങ്ങളാണ് കൂടുതൽ അനുയോജ്യം. കട്ടിയുള്ള പച്ചത്തോലുള്ള പ്രാദേശിക നാടൻ ഇനങ്ങൾ കീടബാധകളെയും പ്രതികൂല കാലാവസ്ഥയും ചേർത്ത് നിൽക്കാനായിട്ട് പ്രാപ്തിയുള്ളവയാണ്. നമ്മുടെ നാട്ടിലെ വീട്ടുവളപ്പുകളിൽ നട്ടുവളർത്താനായിട്ട് തദ്ദേശീയമായി വിജയം തെളിയിച്ചിട്ടുള്ള ഗ്രാഫ്റ്റ് തൈകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനം. അപ്പോ വെണ്ണപ്പഴത്തിന്റെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് ഇത്രയും നേരം ഹരിതഭൂമിയിലൂടെ കേട്ടതല്ലേ. അതിന്റെ ഗുണങ്ങൾ, വിവിധ ഇനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെ ഇത് നമ്മുടെ പറമ്പിലോ തോട്ടത്തിലോ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് രോഗകീടബാധകളെ ചെറുക്കേണ്ടത്, എപ്പോഴാണ് വിളവെടുപ്പ് നടത്തുക, എപ്പോഴാണ് ഈ മരം പൂക്കുക, എപ്പോഴാണ് ഈ മരം കായ്ക്കുക, അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ആഗ്രഹമില്ലേ. അതൊക്കെ പറയാനായിട്ട് എനിക്കും താല്പര്യമുണ്ട്, പക്ഷേ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറയാനായിട്ട് താല്പര്യമില്ല. അടുത്ത ദിവസത്തെ ഹരിതഭൂമിയിൽ അവക്കാഡോ പഴത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവയ്ക്കും. അപ്പം അതുവരെ കാത്തിരിക്കുക. ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ടുകേട്ട്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇനി ഇവിടെ മൊത്തം പാട്ടാണ്, പാട്ട് മാത്രമായിരിക്കും. എന്താ സംഭവം? ഇൻസ്റ്റന്റ് പാട്ടാണ് അല്ലേ. ഈ 12 മണിയാകുന്ന സമയമാകുമ്പോൾ എന്താണെന്നറിയില്ലേ, പാട്ടേ പാട്ടേ പാട്ടേ പാട്ടേന്ന് ഇവിടെ നിന്നൊക്കെ ആരൊക്കെയോ ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. വേറൊന്നുമല്ല, എന്റെ മനസ്സിലിരുന്ന് പറയുന്നതാണ്, ആയില്ലേ 12 മണിയാണ്, ഇൻസ്റ്റന്റ് പാട്ടുണ്ട്, ഇന്ന് പാട്ടുകൾ കേൾക്കാനുള്ള സമയം നിനക്കുണ്ട്, രക്ഷപ്പെട്ട ഓടിക്കോ എന്ന് പറയും. ഞാനേ ഇൻസ്റ്റന്റ് പാട്ടുണ്ടാവുന്ന സമയത്ത് ഇവിടെ പറയാറുണ്ട്, സുനിലിന്റെ ൊക്കെ പറയാറുണ്ട്, 2 മണിക്കൂർ സമയം ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല, നിങ്ങളുടെ ഈ കത്തിവെപ്പിൽ നിന്ന് എനിക്ക് മോചനമാണ്, ഞാൻ നല്ല മനോഹരമായ പാട്ടുകൾ കേൾക്കാൻ പോവാണ്. അപ്പൊ തന്നെ അവർ എന്നോട് ചോദിക്കാറുണ്ട്, ഓ ഇന്ന് ഇൻസ്റ്റന്റ് പാട്ട് ഉണ്ടായിരിക്കും, അതിന്റെ അഹങ്കാരാണല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, അതങ്ങനെയാണ്, 2 മണിക്കൂർ സമയം ഇനി നമ്മൾ പാട്ടുകൾ കേൾക്കാൻ പോവല്ലേ. അതേ, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ട് ദേ ഇവിടെ ഇന്ന് ആരംഭിക്കാൻ പോവാണ്. ഇൻസ്റ്റന്റ് പാട്ട് വായിക്കൂടെയുണ്ട്, ഇറ്റ്സ് മീ ആർ ജെ. ആ ഇല്ല, അതെ, എന്റെ പേര് ഞാൻ പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ ലൈവില് വന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ആയില്ലേ ഇടയ്ക്കിടയ്ക്ക് പേര് പറയോ, ഇടയ്ക്കിടയ്ക്ക് പേര് പറയോ എന്ന്. പിന്നെന്തോ ഇനി പറഞ്ഞിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്നത്തെ പാട്ടുകളുമായി നിങ്ങൾക്ക് പ്രിയപ്പെട്ട പാട്ടുകൾ വെച്ചു തരാൻ വേണ്ടിയിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പോൾ പതിവുകളൊന്നും തെറ്റിക്കേണ്ട, എന്താ സംഭവം, നിങ്ങൾക്ക് വേഗം വേഗം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിച്ചുകൊണ്ട്, ഇഷ്ടഗാനങ്ങൾ ചോദിച്ചുകൊണ്ട് എന്നെ വിളിക്കാം, എനിക്ക് മെസ്സേജ് അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്, ആ നമ്പർ ഇതാണ്, 8281509000. 8281509000 എന്നതാണ് ആ ഒരു നമ്പർ. യെസ്, അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അതല്ലാതെ നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കാം. അതുമല്ല, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ ജനറേഷൻസ് ആണെന്ന് പറയുന്നവരാണെങ്കിൽ ദേ ഇന്നാ പിടിച്ചോ, അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോ എങ്ങനെയാ, എല്ലാം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലേ? അപ്പോ നല്ല മനോഹരമായ പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ആ റിക്വസ്റ്റുകളൊക്കെ ഇങ്ങ് വേഗം വേഗം വേഗം വേഗം ഇങ്ങ് പോന്നോട്ടെ. അപ്പോ മനോഹരമാക്കണം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് എന്നാണ് എന്റെ ഒരു ആഗ്രഹം. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഈ ഒരു എനർജിയിലെങ്കിലും ഞാനൊന്ന് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുന്നത്, അതിന്റെ ഒരു സന്തോഷം എനിക്കില്ലാതില്ല കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെയുണ്ടല്ലോ ഇന്നത്തെ ഫസ്റ്റ് സോങ്. അറിയാലോ പതിവ് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പാട്ടാണ് ആദ്യം ഇൻസ്റ്റന്റ് പാട്ടിൽ വരാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് കണ്ട സിനിമയാണ് തളപതി. പഴയ സിനിമയാണ്, പക്ഷേ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു ഫീഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ സിനിമയുടെ റീൽസാണ് കണ്ടത്. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ സിനിമ ഒന്നുകൂടി ഒന്ന് കാണാനുള്ളൊരു ആഗ്രഹം തോന്നി. ഞാൻ കഴിഞ്ഞ ദിവസം തളപതി ഇരുന്ന് കണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു, ഓ നാളെ ഇൻസ്റ്റന്റ് പാട്ടുണ്ട്, ഇൻസ്റ്റന്റ് പാട്ടിൽ തളപതിയിൽ ഒരു സോങ് തന്നെ പ്ലേ ചെയ്തുകൊണ്ട് ആരംഭിക്കാം എന്നൊരു കാര്യം ഞാൻ ഇന്നലെ മനസ്സിൽ ഫിക്സ് ചെയ്ത കാര്യമാണ് കേട്ടോ. ആ തീരുമാനം ഇന്ന് ഞാൻ മാറ്റിയിട്ടില്ല. ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ പാട്ടായിട്ട് തളപതി എന്ന മൂവിയിലെ പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്റെ ഫേവറേറ്റ് സോങ് ആദ്യം വരുന്നുണ്ട്, അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വേണ്ടേ? അപ്പോൾ നല്ല നല്ല പാട്ടുകൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ നമ്പർ പറഞ്ഞുതരാം, 8281509000. കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ ആർ ജെ ആയിലിയ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. യെസ്, അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു കോളർ നമുക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് അറിവുകളിലേക്ക് പോവാം. യെസ്, ഹലോ.
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ,
0: പറയൂ, ഇത് ആരാണ്? ഓക്കെ, ആദ്യം സ്ഥലം പറയണോ പേര് പറയണോ എന്നുള്ള കൺഫ്യൂഷനാ ആണോ?
1: കൺഫ്യൂഷൻ
0: ഇപ്പൊ കൺഫ്യൂഷൻ മാറിയോ? എന്നിട്ട്
1: മാറി.
0: ഓക്കെ, അപ്പൊ ലസിജി ചേച്ചി, ഇനി ഏത് പാട്ട് വേണം?
1: നീലത്താമരയിലെ അനുരാഗ വിലോചനായി എന്നുള്ള പാട്ട്.
0: ആ പാട്ട് വേണം. ആ സിനിമ ഇഷ്ടാണോ?
1: ഇഷ്ടാണ്.
0: ഓക്കെ, എനിക്കും ഇഷ്ടാണ്, നല്ല പാട്ടുമാണ്. ഞാൻ എന്തായാലും വെച്ചുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേഷൻ കൊടുക്കണോ? ഇല്ലേ, പോയോ? ഹലോ. ഓക്കെ, ഡെഡിക്കേഷൻ ഒന്നും ഇല്ല.

ആഷിഖിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഒരു ദൈവം തന്തി പൂവേ എന്ന ഒരു പാട്ട് കൂടി ഇൻസ്റ്റന്റ് പാട്ടിൽ അങ്ങ് ഞാൻ വെച്ചു തന്നിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും രണ്ട് പാട്ടുകളുടെ ഇൻസ്റ്റന്റ് പാട്ടിൽ എത്തുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് ആയി സിറ്റ് ഫോർ ഗ്രാൻഡ് എൻജോയ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയത്തെ കൃത്യം 12 മണി കഴിഞ്ഞ 24 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആ ഇല്ല. യെസ്, അങ്ങനെ ഞാൻ അടുത്ത ഒരു കോളറിലേക്ക് പോവാണ്. നമുക്ക് നോക്കാം ആരാണ് അടുത്ത ആ ഒരു കോളർ. ഹലോ.
4: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
4: ഗുഡ് ആഫ്റ്റർനൂൺ. കണ്ണൂർ, കണ്ണൂർ ജില്ലയിലെ ആനന്ദൻ തിലാനൂരാണ്.
3: ആനന്ദൻ ചേട്ടനാണ്. ആനന്ദൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് കണ്ണൂരിൽ വിശേഷങ്ങൾ?
4: നല്ല വിശേഷം. മഴയൊക്കെ കുറവാണ്. നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെയാണ്. മഴയൊക്കെ ഓണത്തിനിടയ്ക്ക് കിട്ടിയതാണ്. ഞാൻ അയലോട് കുറച്ചു നാളായി സംസാരിച്ചിട്ട്, പിന്നെ ഓണെല്ലാം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അയില്ല, അതും കൂടി പറയണ്ടേ?
3: ഓക്കെ, സന്തോഷം. ആ ഒരു കാര്യം കേൾക്കുന്നതാണ് ഒരു സന്തോഷം. ആഘോഷങ്ങളൊക്കെ എപ്പോഴും ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് പറ്റണം, ആഘോഷിക്കണം എന്നൊരു പക്ഷാണ് കേട്ടോ എനിക്ക്.
4: ഓ, സന്തോഷം. അതും കേട്ടപ്പോ എനിക്കും ആഘോഷം ഇരട്ടിയായി കൂട്ടണം എന്നുള്ള ഒരു സന്തോഷം കൂടിയായി അയലിന്റെ പുറത്ത് സംസാരിച്ചു.
3: ആണോ? ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ. ഇന്ന് ഇൻസ്റ്റന്റ് പാട്ടിൽ ഏത് പാട്ടാ വേണ്ടേ?
4: മഴയത്തും മുൻപേ എന്ന സിനിമയിൽ നമ്മുടെ എല്ലാരും എന്തിനു വേറൊരു സൂര്യോദയ എന്ന സിനിമയിൽ ആവശ്യപ്പെടലേ. പക്ഷെ ഇതിനകത്ത് വേറൊരു പാട്ടുണ്ട്, ജാനകിമ്മ പാടിയ ചിക്ച ചിക്ച എന്നിട്ടും നീ പാടിയില്ലല്ലോ. വളരെ നല്ല ഒരു സ്വീറ്റ് ശബ്ദത്തിന്റെ ഒരു ഉടമയായ ആ ജാനകിമ്മ പാടിയുണ്ട്.
3: ഓക്കെ, ആ പാട്ടാണ് വേണ്ടത്.
4: ഇത് നമ്മുടെ ഗോപിനാഥ് കണ്ണൂരും ബൈജു കണ്ണൂരിനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.
3: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നതായിരിക്കും കേട്ടോ.
4: ഓക്കെ
3: ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോ നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനായിരുന്നു, കണ്ണൂർ ജില്ലയിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് മഴയെത്തും മുൻപേ എന്ന മൂവിയിലെ പാട്ടാണ്, ചിച്ചാ ചിച്ചാ എന്ന പാട്ട്. ശരിയാണ് കേട്ടോ, ആ ഒരു സിനിമയിൽ ഈ ഒരു പാട്ട് അധികം ചോദിക്കുന്നതായിട്ട് ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. കുറവാണ് പലരും ചോദിക്കാറ്. എനിവേ, ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരും. ആ പാട്ടിന് ശേഷം, ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാനായിട്ട് പോകുന്നേ. അപ്പോ അതേ, അതൊരു ബ്രേക്ക് കൂടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ ആലോചിച്ചിരിക്കാനുള്ളൊരു സമയം കൂടിയാണല്ലേ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ വേഗം വേഗം വേഗം നിങ്ങൾ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം, രണ്ടിനും സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8281509000. ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും പാട്ടുകൾ ചോദിച്ചുകൊണ്ട് റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാ ഐ ഡി അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പൊ ദൈവമനോഹരമായ ആ ഒരു ഗാനം എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 2000 രൂപ വരെ UPI ഇടപാടിൽ ബാങ്കുകൾക്ക് ചാർജുകൾ ഈടാക്കാനാകില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സപ്ലൈകോ മുഖേന നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. NTPCയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. CPI വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം വൈകിട്ട് കോഴിക്കോട്ട് സമാപിക്കും. വാർത്തകൾ വിശദമായി. 2000 രൂപ വരെ UPI ഇടപാടുകൾക്ക് ബാങ്കുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കാനാകില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. രൂപേ ഡെബിറ്റ് കാർഡുകൾ വഴി നടത്തുന്ന 2000 രൂപ വരെ ഇടപാടുകൾക്കും ഈ ഇളവ് ബാധകമാണ്. ഇലക്ട്രോണിക് മാർഗ്ഗങ്ങളിലൂടെ പണം അയക്കുന്നവരിൽ നിന്നോ സ്വീകരിക്കുന്നവരിൽ നിന്നോ നേരിട്ടോ അല്ലാതെയോ യാതൊരു ചാർജും ഈടാക്കാൻ ബാങ്കുകൾക്കോ സിസ്റ്റം പ്രൊവൈഡർമാർക്കോ അവകാശമില്ലെന്ന് ധനമന്ത്രാലയം പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. UPI ഇടപാടുകളിലെ ചാർജുകൾ സംബന്ധിച്ച നിയമങ്ങൾ വ്യക്തമാക്കുന്നതിന് പേയ്മെന്റ് ആന്റ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ടിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിയാണ് മന്ത്രാലയം വിജ്ഞാപനമിറക്കിയത്. സപ്ലൈകോ മുഖേന നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി മില്ലുടമ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
1: മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സാധ്യമായ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് മില്ലുടമ പ്രതിനിധികളെ സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. മില്ലുടമകൾക്കുള്ള കുടിശ്ശിക 63 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോ ധനവകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മില്ലുകൾ ധാരണാപത്രം ഒപ്പിട്ടാലുടൻ നെല്ലെടുപ്പ് ആരംഭിക്കാനാണ് തീരുമാനം. സംഭരണ വിലയും ഉടൻ പ്രഖ്യാപിക്കും. PRS വായ്പയായിട്ടല്ലാതെ നെല്ല് സംഭരണ വില കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് സപ്ലൈകോ നബാർഡിന്റെ സഹകരണവും തേടിയിട്ടുണ്ട്.
0: NTPCയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി വേഗത്തിൽ പരിഹരിക്കും. പവർകട്ട് എപ്പോൾ അവസാനിപ്പിക്കുമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 108 ആംബുലൻസ് ജീവനക്കാർ ഉന്നയിച്ച വേതന വ്യവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചതായി മന്ത്രി ബിന്ദുകൃഷ്ണ അറിയിച്ചു. ആംബുലൻസ് സേവനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ ജീവനക്കാർ വഹിക്കുന്ന നിർണായക പങ്കിനെ സംസ്ഥാന ഗവൺമെന്റ് വിലമതിക്കുന്നതായി മന്ത്രി പറഞ്ഞു. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് താറാവ് കുഞ്ഞുങ്ങളെ സൌജന്യമായി നൽകുന്ന പൊൻചിറുകുകൾ സംസ്ഥാനതല പദ്ധതി മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലം പ്രാക്കുളത്ത് ഉദ്ഘാടനം ചെയ്തു. നാടൻ താറാവിനങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം കുട്ടികളുടെ വ്യക്തിത്വം, പോഷകാഹാരം, സാമൂഹ്യക്ഷേമം, ഭക്ഷ്യഭദ്രത എന്നിവയെ ഗുണകരമായി സ്വാധീനിക്കുന്നതാണ് പൊൻചിറുകുകൾ പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ ക്ഷീരകർഷകർക്കായി നടപ്പാക്കുന്ന LLM ഗോസമൃദ്ധി കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം ഇന്ന്. 1959 ഓൾ ഇന്ത്യ റേഡിയോയുടെ കീഴിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ടെലിവിഷൻ സേവനമായാണ് പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോ രാജേന്ദ്രപ്രസാദാണ് ആദ്യ പ്രക്ഷേപണം ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഉപഗ്രഹ ഡയറക്ട് ടു ഹോം സേവനങ്ങളിലൂടെ 100% ആളുകളിലേക്ക് ദൂരദർശന് എത്തിച്ചേരാൻ സാധിച്ചു. 1975 വരെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായിരുന്ന ദൂരദർശന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും ദേശീയോദ്ഗ്രഥനത്തിനും ഉതകുന്ന സുപ്രധാന വേദിയായി വളരാൻ കഴിഞ്ഞു. ജഡ്ജിമാർക്കെതിരായ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് സുപ്രീംകോടതിയും ഹൈക്കോടതികളും വികസിപ്പിച്ച സംവിധാനം ശക്തവും കാര്യക്ഷമവും സമയബന്ധിതവുമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6-ാമത് രാംജത്ത് മലാനി അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം നീതിന്യായ വ്യവസ്ഥയിൽ നിരന്തരമായ പരിഷ്കരണങ്ങളും കൂടുതൽ സുതാര്യതയും അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രാമീണ കുടുംബങ്ങളിൽ പെൻഷൻ അവബോധവും വിരമിക്കൽ സുരക്ഷയും എത്തിക്കാൻ ഗ്രാമവികസന വകുപ്പും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയും പെൻഷൻ സഖികളുടെ കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംവിധാനത്തിന് ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. പരിശീലനം സിദ്ധിച്ച കമ്മ്യൂണിറ്റി റിസോഴ്സ് അംഗങ്ങളെയും പെൻഷൻ സഖികളെയും ഉൾപ്പെടുത്തിയാണ് സംവിധാനം ഗ്രാമീണ തലത്തിൽ നടപ്പാക്കുക. ഇന്ന് എഞ്ചിനീയേഴ്സ് ദിനം. ഇന്ത്യ കണ്ട മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളായ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. കൊൽക്കത്ത ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഈ ദിവസം ആചരിക്കുന്നത്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർ വിശ്വേശ്വരയ്യയ്ക്ക് ശ്രദ്ധാഞ്ജലി നേർന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നൽകും മുമ്പ് അപകട സാധ്യത തിരിച്ചറിയുന്ന കഴിവുകൂടി പരിശോധിക്കാൻ തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിൽ ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചക്കിലം നിർദ്ദേശിച്ചു. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരം. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഡ്രൈവിംഗ് രാജ്യത്ത് ആദ്യമാണെങ്കിലും നിലവിലുള്ള കേന്ദ്ര നിയമത്തിലും ഇത്തരം ടെസ്റ്റുകൾ നടത്താൻ വ്യവസ്ഥയുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവർ 30 ദിവസത്തിനുള്ളിൽ പുതിയ പരീക്ഷ പാസ്സാകണം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ ടെസ്റ്റിനുള്ള പരിശീലനം നൽകണം. 1 മിനിറ്റ് ദൈർഘ്യമുള്ള 10 വീഡിയോകളാകും ടെസ്റ്റിൽ ഉണ്ടാവുക. ഡ്രൈവിംഗിനിടെ നിരത്തിൽ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളാണ് ഇതിലുള്ളത്. ഓരോ വീഡിയോയിലും കുറഞ്ഞത് 2 അപകട സാധ്യതകൾ ഉണ്ടാകും. ഇത് തിരിച്ചറിഞ്ഞ് ബട്ടൺ അമർത്തണം. കൃത്യസമയത്ത് അപകട സാധ്യത തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മാർക്ക് നഷ്ടമാകും. ശരിയുത്തരത്തിന് 10 മാർക്ക് ലഭിക്കും. 100ൽ 60 മാർക്ക് ലഭിക്കുന്നവർ ജയിക്കും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. സമ്മേളന ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം വൈകിട്ട് കോഴിക്കോട്ട് സമാപിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ അംഗങ്ങൾ നടത്തിയ ചർച്ചയ്ക്ക് അദ്ദേഹം ഇപ്പോൾ മറുപടി പറയുകയാണ്. സമാമരത്തോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കൾ റാലിയിൽ പ്രസംഗിക്കും. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിനുതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സിപിഐഎമ്മിന്റെ ബഹുജന റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ബീച്ച് ഭാഗത്തേക്ക് വൈകുന്നേരം 3 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ബഹുജനങ്ങളും ഡ്രൈവർമാരും ബദൽപാതകൾ ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഹവാല ഇടപാടുമായി ബന്ധമുണ്ടെന്ന കള്ളക്കഥയാണ് ഇഡിയും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നതെന്ന് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് പറഞ്ഞു. വ്യക്തിപരമായി മോശമാക്കാൻ ഉദ്ദേശിച്ചാണ് പ്രചാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭാര്യ വീണയെ ഇഡി 2 വട്ടം ചോദ്യം ചെയ്തപ്പോഴും ഹവാല ഇടപാടിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ലെന്ന് റിയാസ് പറഞ്ഞു. എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ സിഎംആർഎൽ ചീഫ് ജനറൽ മാനേജർ മനോഹർ ദാസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കേസിൽ ആദ്യമായാണ് സിഎംആർഎൽ ചീഫ് ജനറൽ മാനേജരെ ഇഡി ചോദ്യം ചെയ്യുന്നത്. പിഎംഎൽഎ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കാൻ നീക്കങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. കേസിന്റെ 3ാംഘട്ട ചോദ്യം ചെയ്യലാണ് കൊച്ചിയിൽ പുരോഗമിക്കുന്നത്. വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെന്നും അഴിമതികൾ പുറത്തുകൊണ്ടുവരാൻ ഏറെ സഹായകമായെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പരമ്പരയിലെ 3ാമത്തെ മത്സരം മറ്റന്നാൾ ഇതേ വേദിയിൽ നടക്കും. സംസ്ഥാനത്തെ പൊതുഗതാഗത ബസ് സർവീസുകളുടെ നിലവിലെ സമയക്രമം സംബന്ധിച്ച് പഠനം നടത്തി സമഗ്രമായി പുനഃക്രമീകരിക്കുന്നതിനും കാലാനുസൃതമായി പുനഃപരിശോധിക്കുന്നതിനും ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഗതാഗത വകുപ്പ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാനായി എസ് ഷാജു ചുമതലയേറ്റു. നിലവിൽ മാനേജിംഗ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗമാണ് യോഗമാണ് ഷാജുവിനെ തെരഞ്ഞെടുത്തത്. ജനറൽ മാനേജർ കെ പ്രവീൺ കുമാറിനാണ് മാനേജിംഗ് ഡയറക്ടറുടെ ചുമതല. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പി എം റാഹത്ത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. പരിശീലന പരിപാടി ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് പി എം റാഹത്ത് പദ്ധതി. പ്രധാന വാർത്തകൾ വീണ്ടും. 2000 രൂപ വരെ യുപിഐ ഇടപാടിൽ ബാങ്കുകൾക്ക് ചാർജുകൾ ഈടാക്കാനാകില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സപ്ലൈകോ മുഖേന നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. എൻടിപിസിയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് ദൂരദർശന്റെ 67ാം സ്ഥാപക ദിനം. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം വൈകിട്ട് കോഴിക്കോട്ട് സമാപിക്കും. പ്രാദേശിക വാർത്തകൾ
3: കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ.
4: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വാവു, വെറും 399? എവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
7: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ടാണ്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ പാട്ടുകളുമായി ഒപ്പമുണ്ട് ഞാൻ. അങ്ങനെ ഒട്ടും സമയം കളയാതെ ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ്. അപ്പൊ ഞാൻ ഈ ഒരു മെസ്സേജ് വായിക്കാം കേട്ടോ. ഹായ് ആയില്യ, നമസ്കാരം. നമസ്കാരം. ഇന്ന് നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എംടെക് നല്ല മാർക്കോടെ പാസായി പൂനെയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന മോൻ ദീപക് ശങ്കറിന് ഒത്തിരി ആശംസകൾ. സ്വപ്നങ്ങളെ ഡിസൈൻ ചെയ്ത് ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കി ഭാവിയെ നിർമ്മിക്കുന്ന എല്ലാ എഞ്ചിനീയർമാർക്കും ഹൃദയം നിറഞ്ഞ എഞ്ചിനീയേഴ്സ് ഡേ ആശംസകൾ. ഓക്കേ, ചോദിച്ചിരിക്കുന്ന പാട്ട് 3 Idiots എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടോ. ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തൃശൂർ കൊടകരയിൽ നിന്നും ബിന്ദു ചേച്ചിയാണ്, ബിന്ദു ദിലീപ്. അതെ, ഇന്ന് എഞ്ചിനീയേഴ്സ് ഡേ ആണ് അല്ലേ. നമുക്ക് വേണ്ടി സാങ്കേതികമായിട്ട് എല്ലാ കാര്യങ്ങളും എന്താ പറയാനോ, ഈ രാത്രിയെന്നോ പകലെന്നോ ഒന്നും നോക്കാതെ കുറെ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാ എഞ്ചിനീയേഴ്സിനും ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ കൂടി ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പൊ ബിന്ദു ചേച്ചി ചോദിച്ചിരിക്കുന്ന ആ പാട്ട് തീർച്ചയായിട്ടും ഞാൻ വെച്ചുതരാം കേട്ടോ. ഓക്കേ, അങ്ങനെ നമ്മൾ അടുത്ത ഒരു പാട്ടിലേക്കും കൂടി പോവാൻ പോവാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ആ ഒരു മെസ്സേജ് നോക്കുമ്പോൾ ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. കുമരകത്ത് നിന്നും തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ജയങ്കറിന്റെ ഭാര്യ സലിതയ്ക്ക് വേണ്ടി എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സലിത ചേച്ചിക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി ഞാൻ അറിയിക്കുന്നു. ആ ഒരു മനോഹരമായ ഗാനം കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 കഴിഞ്ഞ് 53 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. യെസ്, അങ്ങനെ ദേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ദിനേശ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ വരാനായിട്ട് പോകുന്നേ. അത്ഭുതദ്വീപ് എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. മനോഹരമായ ഒരു സിനിമയാണല്ലേ, കുറേ നമ്മളൊക്കെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ കണ്ട് ചിരിച്ച ഒരു സിനിമ തന്നെയാണ്. മനോഹരമായൊരു സിനിമ, നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു മൂവിയിലെ പാട്ടാണ് ദിനേശ് ഏട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചക്രമാവിന്റെ ഇന്ന് ആരംഭിക്കുന്ന ഒരു ഗാനം ആ ഒരു സിനിമയിലുണ്ട്. അപ്പൊ എന്തായാലും ദിനേശ് എന്ന് വേണ്ടി ആ പാട്ട് വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആരാണ്, ജിജേഷ് ആണ്. വിജയുടെ ഒരു സോങ് പ്ലീസ് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്ന സമയത്തെ പലപ്പോഴുമായിട്ട് ഈ വിജയ് ഫാൻസിന്റെ പാട്ടിന്റെ റിക്വസ്റ്റുകൾ ഇങ്ങനെ കാണാറുണ്ട്. എന്താണല്ലേ തള്ളപ്പറ്റത് ഈ വിജയ്? യെസ്, ഇപ്പൊ സിഎം വിജയ്, യെസ്, വിജയുടെ ആ ഒരു ഫാൻസാണ്. അത് അത് ഗംഭീരം തന്നെയാണ്. എനിവേ, നമുക്ക് എന്തായാലും ജിജേഷിന് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിജയ് സോങ് തന്നെ പ്ലേ ചെയ്യാം. ഗില്ലി എന്ന മൂവിയിലെ പാട്ടാണ് വരാൻ പോകുന്നത്. അങ്ങനെ രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക് ആയി സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് വിത്ത് മീ ആർ ജെ ആയില്യ. അങ്ങനെ ഈ സമയം നോക്കുമ്പോൾ 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഫസ്റ്റ് ഹാഫ് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ മനോഹരമായ പാട്ടുകളാണ് ഇനി സെക്കൻഡ് ഹാഫിൽ വരാനിരിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ പാട്ട് നമുക്ക് നോക്കിയാലോ. ആകാശമിട്ടായി എന്ന സിനിമയിലെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശാന്തി ചേച്ചിയാണ്, എലപ്പുള്ളിയിൽ നിന്നും. മനോഹരമായ പാട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ശാന്തി ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ഷീല ചേച്ചിയാണ്, അനുഭവം എന്ന പഴയ മലയാളം മൂവിയാണ് കേട്ടോ. വാഗപ്പ് പാട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. മനോഹരമായ ഒരു ഗാനം തന്നെയാണ്, എവർഗ്രീൻ ഹിറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പാട്ടാണ്. അപ്പോൾ ഷീല ചേച്ചിക്ക് വേണ്ടി അനുഭവം എന്ന സിനിമയിലെ വാഗപ്പു എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം കൂടി ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. 2 പാട്ടുകൾ എത്തുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ, എൻജോയ് ചെയ്യല്ലേ? യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് ഓൺ യുവർ അഖിൽ എഫ് എം 90.4 ൽ വിത്ത് മീ ആർ ജെ ആയിലിയ.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ദേ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം 1 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ടല്ലേ. അടുത്ത പാട്ട് നമുക്ക് നോക്കാം. ആരാണ് ചോദിച്ചിരിക്കുന്നതെന്ന് സുധീഷ് ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. കിനാശ്ശേരിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പാട്ട് ഈ ഒരു സിനിമയുടെ പേരിലാണ് ഞാനൊന്ന് സ്റ്റക്കായത്. മുടിഞ്ച ഇവനെ പൊടി. യെസ്, മുടിഞ്ച അവനെ പൊടി എന്നാണ് ഈ ഒരു മൂവിയുടെ പേര്. ശ്രേയ ഘോഷാലൊക്കെ പാടിയിരിക്കുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് കേൾക്കാം. ഇനി കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും പരിചയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാനൊന്ന് എന്താ പറയുക, കാര്യമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇനിവേ സുധീഷിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ തീർച്ചയായിട്ടും ഞാൻ വെച്ച് തന്നിരിക്കും. അതെ, ഒപ്പം തന്നെ ദേ മറ്റൊരു പാട്ട് കൂടി വരാൻ പോകുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അശ്വിനാണ്. അശ്വിൻ ചോദിച്ചിരിക്കുന്ന പാട്ട് സത്യം ശിവം സുന്ദരം എന്ന മൂവിയിലെ പാട്ടാണ്. പശുവിന് വേണ്ടിയിട്ട് സത്യം ശിവം സുന്ദരം. യെസ്, ആ ഒരു സിനിമയിലെ പാട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിൽ ദേ 2 പാട്ടുകൾ എത്താൻ പോവാണ്. സമയം ദേ 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ട് വിത്ത് മീ ആർ ജെ ആയില്യ.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் since 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയത്തെ കൃത്യം 1 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായി പാട്ടുകളുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജി ആയില്ല. യെസ്, അങ്ങനെ അടുത്ത പാട്ട് മനോഹരമായ 2 പാട്ടുകളാണ് വരാൻ പോകുന്നത് കേട്ടോ. ഒന്ന് ഓ പ്രിയ, ഗീതാഞ്ജലി എന്ന സിനിമയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുമേഷാണ്. അപ്പോൾ സുമേഷിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു തമിഴ് ട്രാക്ക് ജ്യൂസ് മാഷിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മാർഗഴി തിങ്കളല്ലവ എന്ന പാട്ടാണ് വരാൻ പോകുന്നത്. അങ്ങനെ ബ്യൂട്ടിഫുള്ളായ 2 ബ്യൂട്ടിഫുൾ ട്രാക്സ് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ 2 പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കേട്ട് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ അങ്ങ് തിരികെ എത്താലേ. യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ ആർ ജെ ആയില്യ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവ്, വെറും 399? എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
4: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ മനോഹരമായ രണ്ട് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞത് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോഴേ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ 40 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് 1 മണി കഴിഞ്ഞ് 40 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഈ അലാം അടിക്കുന്ന പോലെയാണ് എൻ്റെ വയറിനൊക്കെ എന്തോ കൃത്യമായിട്ട് സിഗ്നൽ കിട്ടുന്ന പോലെയാണ്. വിഷ്ക്കണു വിഷ്ക്കണു വിഷ്ക്കണു എന്ന് കൃത്യമായിട്ട് പറയാറുണ്ട്. അതങ്ങനെയാണല്ലോ, ഒരു സമയം നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തുമ്പോൾ നമുക്കറിയാതെ വിശന്നു എന്നൊക്കെ വരും. യെസ്, അങ്ങനെ വിശപ്പിൻ്റെ വിളിയൊക്കെ ഈ പതിയെ പതിയെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്കുള്ള പാട്ട് തരാതിരിക്കുകയോ? ഇല്ല. യെസ്, അപ്പോൾ നീ ഒരു 3 പാട്ടുകൾ കൂടി അങ്ങ് തന്നുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ ഒക്കെ പറയണം. 3 പാട്ടുകൾ വരാൻ പോവാണ്. ഒരു പാട്ട് ഇന്ദ്രജാലം എന്ന സിനിമയിലെ കുഞ്ഞിക്കിളിയെ എന്ന പാട്ടാണ്. കൃഷ്ണൻ ചേട്ടനാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിളയോടിയിൽ നിന്നുമാണ് കൃഷ്ണൻ ചേട്ടൻ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് രാപ്പാടിതൻ എന്ന് പറയുന്ന പാട്ടാണ്. മൻസൂർ ചേട്ടനാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ സോങ് കേൾക്കാൻ എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്ലേ ചെയ്യുന്ന പാട്ടാണ്. ഗ്രാമഫോൺ എന്ന സിനിമയിലെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്യാമാണ്. ശ്യാമിന് വേണ്ടി തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടി വരും. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് കൂടിയാണ്. ഇടയ്ക്ക് ഞാൻ പ്ലേ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ഞാൻ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാട്ട് കൂടിയാണിത്. അങ്ങനെ 3 മനോഹരമായ പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. പാട്ടുകൾക്ക് ശേഷം ദി ഓർമ്മയിലുള്ളതും ഗാനങ്ങളുമായിട്ട് ഹീര ജോയിൻ ചെയ്യുന്നതാണ്. അങ്ങനെ ദി ഒരുപാട് പാട്ടുകളുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആവാം. മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും കാര്യങ്ങൾ എഫേർട്ടൊക്കെ എടുത്തുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ഹാപ്പി ആക്കി വെക്കാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: സംഗീതത്തിന് ഭാഷകളുടെ അതിർവരമ്പുകൾ ഇല്ല എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗീത സംവിധായകൻ, ഒരു ഡാൻസറാണ്, ഒരു കമ്പോസറാണ്. ആൾക്കാരെ ടെൻഷൻ മറന്ന് പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ്. തമിഴ്, കന്നഡ, തെലുഗ്, ഹിന്ദി, മലയാളം, അങ്ങനെ നിരവധി ഭാഷകളിൽ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച ദേവിശ്രീ പ്രസാദ്, അല്ലെങ്കിൽ DSP എന്നറിയപ്പെടുന്ന ദേവിശ്രീ പ്രസാദിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ാണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. എന്തുകൊണ്ട് താനൊരു മ്യൂസിക് കമ്പോസറായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് മ്യൂസിക് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളാണുള്ളത്. ഒന്ന് ഇളയരാജ ആൻഡ് മൈക്കിൾ ജാക്സൺ. ഈ രണ്ട് പേരുടെയും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അങ്ങനെ ഒരു കോൺസേർട്ട് ആയിക്കോട്ടെ, മ്യൂസിക്കിൽ നിന്ന് എനർജി എടുക്കുകയും എനർജി എടുത്ത് മ്യൂസിക്കിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഗീത സംവിധായകൻ. ക്ലാസിക്കൽ മ്യൂസിക്കിൽ ട്രെയിൻഡ് ആണ്, പ്ലസ് മൈക്കിൾ ജാക്സൺ പാട്ടുകളോട് ഇഷ്ടമുള്ള വളരെ ചൂസി ആയിട്ടുള്ള ഈ ഒരു കമ്പോസറിന്റെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമ്മൾ കേട്ടു. എന്തായാലും മലയാളികൾക്ക് ഈ മ്യൂസിക് കമ്പോസറിനെ പരിചയപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആരാണ് ഈ മ്യൂസിക് കമ്പോസർ എന്ന് നമ്മൾ അന്വേഷിച്ചു പോയത്, ആര്യ എന്ന സിനിമയിലെ ഈ ഒരു ഒറ്റ പാട്ടിലൂടെയായിരുന്നു. മധു ബാലകൃഷ്ണൻ പാടി, രാജീവ് ആലുങ്കൽ വരികൾ എഴുതി, ഏതോ പ്രിയരാഗം എന്ന ആര്യ സിനിമയിലെ ഹിറ്റ് സോങ് ആണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അഹലി FM 90.4, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര, ദേവിശ്രീ പ്രസാദ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ചില സിനിമകളേക്കാൾ കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ടത് ആ സിനിമയിലെ പാട്ടുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സിനിമകളും പാട്ടുകളും റീ റിലീസ് സമയത്ത് അത്രയധികം അങ്ങ് ആഘോഷിക്കപ്പെടുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. DSP ദേവി ശ്രീ പ്രസാദിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ എന്ന സിനിമയുടെ റീ റിലീസിന് അദ്ദേഹത്തിന് പോവാൻ പറ്റിയില്ലെങ്കിലും തിയേറ്ററുകളിൽ 2-3 തവണയൊക്കെയാണ് ഓരോ പാട്ടുകളും ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അദ്ദേഹം ഒന്ന് വന്നിരുന്നെങ്കിൽ, DSP വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് ഡയറക്ടർ ഒരുപാട് ആഗ്രഹിച്ചൊരു സിനിമയാണ് സച്ചിൻ എന്ന സിനിമ. 20 വർഷത്തെ സെലിബ്രേഷന്റെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ വാടി വാടി എന്ന് പറയുന്ന സോങ് ആണെങ്കിലും, കൺമൂടി തിരക്കുമ്പോൾ എന്ന് പറഞ്ഞ പാട്ടുകളാണെങ്കിലും, എല്ലാം ഒന്നിനൊന്ന് ഹിറ്റായ പാട്ടുകൾ തന്നെയായിരുന്നു. സോ ഒരു ഇന്റർവ്യൂവിൽ വിജയ് പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ലഭിച്ചതിൽ ഏറ്റവും സോൾഫുൾ ആയിട്ടുള്ള ഒരു മെലഡിയാണ് കൺമൂടി തിരക്കുമ്പോൾ. ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ് വിജയുടെ എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. സോ DSP കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്ക് തന്നെയാണ് സച്ചിൻ മൂവിയിലെ കൺമൂടി തിരക്കുമ്പോൾ. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നാ മുത്തുകുമാർ വരികൾ എഴുതി, ദേവി ശ്രീ പ്രസാദ് കമ്പോസ് ചെയ്ത്, സച്ചിൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവി ശ്രീ പ്രസാദ് തന്നെ പാടിയ പാട്ട്. ഓൺ അഹല്യ FM 90.4. ദിസ് ഈസ് RJ ഹീര വിത്ത് യു. ദേവി ശ്രീ പ്രസാദ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഏതൊരു സംഗീത സംവിധായകനും ഒരു ബ്രേക്ക് കിട്ടുന്ന സിനിമ എന്ന് പറയുന്നത് ഏറെ സ്പെഷ്യൽ ആയിരിക്കും. അങ്ങനെ ദേവിശ്രീ പ്രസാദിന്റെ തെലുങ്കിലെ ബ്രേക്ക് കിട്ടിയിട്ടുള്ള ഒരു മൂവിയാണ് ആനന്ദം എന്ന് പറയുന്നത്. കരിയർ ബിഗിനിങ്ങിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്, ശരിക്കും പറഞ്ഞാൽ നമുക്കും ഒരു സിനിമകൾക്കും അങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിന് സിംഗേഴ്സും മ്യൂസിക് കമ്പോസേഴ്സും ഒക്കെ വന്ന് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ ലോഞ്ചിന്റെ ഒരു ഹാബിറ്റ് ഒന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ആദ്യം ക്രിയേറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ദേവിശ്രീ പ്രസാദാണ്. അത്തരം ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തത്, ഒരു ട്രെൻഡ് സെറ്റർ ആയി മാറിയത്. സ്റ്റേജിൽ വരുന്നു, സിംഗേഴ്സ് വരുന്നു, മ്യൂസിക് കമ്പോസ് വരുന്നു, അത് ടി വിയിൽ ഒരുപാട് റീച്ച് ആവുകയും ഒരു ഷോ പോലെ തന്നെ ഒരു സിനിമയുടെ പാട്ടിന്റെ ലോഞ്ച് സംഭവിക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് സെറ്ററിന്റെ പിന്നിൽ ശരിക്കും ഉള്ളത് ഡി എസ് പിയുടെ ഒരു സ്റ്റൈൽ തന്നെയാണ്. സോ ആനന്ദം എന്ന മൂവിയിലൂടെയാണ് അദ്ദേഹം ആ ഒരു പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആനന്ദം എന്ന സിനിമയിൽ ടിപ്പു പാടി ശ്രീ വെണ്ണല സീതാരാമ ശാസ്ത്രി വരികൾ എഴുതി ദേവി ശ്രീ പ്രസാദ് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഫ്രം ദ മൂവി ആനന്ദം. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ൽ ദിസ് ഇസ് ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

തമിഴായിക്കോട്ടെ, മലയാളമായിക്കോട്ടെ, തെലുങ്കായിക്കോട്ടെ, ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു പാട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. ദിസ് ഇസ് ആർ ജെ ഹീരാ വിത്ത് യു. തൻ്റെ പാട്ടുകളിലൂടെ എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകനാണ് ദേവി ശ്രീപ്രസാദ്. ലാംഗ്വേജ് മാറിയാലും പാട്ടിനൊരൊറ്റ ലാംഗ്വേജേ ഉള്ളൂ. ആ ലാംഗ്വേജ് ഫീൽ ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ലിറിക്സ് മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. ലിറിക്സിലാണ് അതിൻ്റെ ഫീൽ ഇരിക്കുന്നത് എന്ന് 100% വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകൻ. സെയിം ട്യൂണാണ്, പക്ഷേ ഡിഫറെൻറ്റ് ലാംഗ്വേജാണ്, ഡിഫറെൻറ്റ് ഇമോഷൻസ് ആണ്. പല ഭാഷകളും അദ്ദേഹത്തിന് നന്നായി അറിയാം, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അദ്ദേഹത്തിനെ ഒരു മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഒന്ന് വേറിട്ട് നിർത്തുന്നത്. മലയാളം അത്ര അറിയില്ലെങ്കിലും തമിഴും തെലുങ്കും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ചായ ഉള്ളതുകൊണ്ട് തന്നെ പല ഭാഷകളും അനായാസമായി കൈകാര്യം ചെയ്യുകയും ലിറിക്സിന് വളരെയേറെ പ്രാധാന്യം നൽകുകയും പല സിനിമകളും ഡബ് ചെയ്ത് വരുമ്പോഴും ആ ലിറിക്സിന് അത്ര തന്നെ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പല ട്യൂണുകളും മലയാളികളും തമിഴ് ഓഡിയൻസും ഒക്കെ ഏറെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പുഷ്പ എന്ന സിനിമയിലെ പല പാട്ടുകളും ഹിറ്റായതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും ശ്രീവല്ലി ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിവേക വരികൾ എഴുതി സിത് ശ്രീരാം പാടി, ദേവി ശ്രീപ്രസാദ് കമ്പോസ് ചെയ്തിട്ടുള്ള ഓൾ ടൈം ഹിറ്റായിട്ടുള്ള പാട്ട്, ഫ്രം ദ മൂവി പുഷ്പ ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജെ ഹീരാ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

വീരം എന്ന സിനിമ അജിത്തിന്റെ കരിയറിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമകൾ എടുത്താൽ തീർച്ചയായിട്ടും വീരം എന്ന സിനിമയുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ഹിറ്റായിരുന്നു ആ സിനിമയിലെ പാട്ടുകളും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ദേവി ശ്രീ പ്രസാദിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമ കൂടിയാണ്. ആൻഡ് ഈ ഒരു സിനിമയിലെ ഒരു ചെറിയ പോർഷൻ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലേക്ക് അജിത്ത് വരികയും ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്നായിരുന്നു അജിത്തിന്റെ പ്ലാൻ. പക്ഷേ പ്ലാൻ എല്ലാം മാറിപ്പോയി. അദ്ദേഹത്തിന് ഭയങ്കര പോസിറ്റീവ് വൈബ്സ് കിട്ടുകയും ഓൾമോസ്റ്റ് ഒരു 4 hours ആ ഒരു സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല ദേവിശ്രീ പ്രസാദ് എന്നാണ് അജിത്ത് പറഞ്ഞതെന്നാണ് പറയുന്നത്. സോ അത്രമാത്രം പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയും അദ്ദേഹത്തിന്റെ ഒരു വൈബും ഒരു നായകന് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമ ഹിറ്റായപ്പോൾ അജിത്തും അജിത്തിന്റെ വൈഫ് ശാലിനിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ദേവിശ്രീ പ്രസാദ് ആണ് മ്യൂസിക് കമ്പോസർ ആണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹീറോ എന്നാണ് അവർ പറഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും ഒരു സിനിമയിലെ പാട്ടുകൾക്ക്. അപ്പൊ ആ പാട്ടുകൾക്ക് ജന്മം കൊടുത്ത ദേവിശ്രീ പ്രസാദിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ എങ്ങനെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും അല്ലെ? സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വീരം എന്ന സിനിമയിൽ സാഗരും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയ പാട്ട്. വിവേകിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. സോ ദേവിശ്രീ പ്രസാദിന്റെ മ്യൂസിക്കിൽ വന്നിട്ടുള്ള ഇവൽ ദാന എന്ന ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. This is RG Hira. Stay tuned.

പാട്ടുകളെ ഫാസ്റ്റ് നമ്പേഴ്സ്, മെലഡി എന്നൊന്നും പറഞ്ഞ് തരംതിരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, എല്ലാം പാട്ടുകളാണ് അല്ലെ? ഏറ്റവും സ്നേഹത്തോടുകൂടി അവർ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. DSP ദേവി ശ്രീ പ്രസാദ് എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ, ഒരുപാട് നല്ല എനർജറ്റിക് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ദേവി ശ്രീ പ്രസാദിന്റെ വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള ഒരു പാട്ടായിരുന്നു സ്വിംഗ് സറ എന്ന് പറയുന്ന ഒരു പാട്ട്. തമന സ്പെഷ്യൽ അപ്പിയറൻസിൽ വരുന്ന ഈ ഒരു പാട്ടിന്റെ കൊറിയോഗ്രാഫി എങ്ങനെ വേണം, ഈ പാട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഡാൻസർ കൂടിയായിട്ടുള്ള ദേവി ശ്രീ പ്രസാദ് തൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഈ പാട്ടിന് കൊടുക്കുന്നത്. ഇതിൻ്റെ സൗണ്ട്സ് നമുക്ക് ഇങ്ങനെ ചെയ്യാം, കോസ്റ്റ്യൂംസ് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ആ പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ സൗണ്ടും വോയിസും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ്. ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ കോൺട്രിബ്യൂഷൻ ആ പാട്ടിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൊറിയോഗ്രഫി പ്ലസ് അതിൻ്റെ വോയിസ് ആൻഡ് മ്യൂസിക് ആൻഡ് സൗണ്ട്സ് ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ സോങ്, ഇതെല്ലാം കണക്ട് ചെയ്ത് വരുന്നത് തന്നെയാണ് ഈ പാട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ ജയ് ലവ കുഷ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി രാമജോഗയ്യ ശാസ്ത്രി വരികൾ എഴുതി ജയ് ലവ കുഷ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ പാട്ടുമാണ് അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

വളരെ വ്യത്യസ്തമായ ഒരു പേരല്ലേ, ദേവി ശ്രീ പ്രസാദ്. മൂന്ന് പേരുകൾ. എങ്ങനെയാണ് ഈ പേരുണ്ടായത് എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. ദേവിശ്രീ പ്രസാദിന്റെ അമ്മമ്മയുടെ പേരാണ് ദേവി, അച്ഛന്റെ പേരാണ് പ്രസാദ്. അങ്ങനെ ശ്രീ എന്നുള്ള പേരിന്റെ കൂടെ ഫ്രണ്ടിൽ ഒരു ദേവിയും ആൻഡ് ലാസ്റ്റിൽ ഒരു പ്രസാദും ചേർത്തിട്ടാണ് ദേവിശ്രീ പ്രസാദ് എന്നുള്ളൊരു പേരുണ്ടായിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക് ജേർണി അല്ലെങ്കിൽ ഒരു ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ്ഡ് ആവരുത് എന്നുള്ളത്. സ്ട്രെസ് ഉള്ള സമയത്ത് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു മ്യൂസിക് കമ്പോസറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ കാമായിട്ടിരിക്കാനും വളരെ ഭംഗിയായിട്ടും വളരെ പീസ്ഫുള്ളും ആയിട്ടുള്ള ഒരു ഒരു സറൗണ്ടിങ്സിൽ മാത്രമാണ് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹി എൻഷോർസ് നല്ല ഉറക്കം കിട്ടണം. നല്ല ഉറക്കത്തിന് ശേഷം നല്ല പാട്ടുകൾ ഉണ്ടാകും. ആ ഒരു സമാധാനത്തിലും കാംനെസ്സിലും ഒക്കെ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് ലഭിച്ചു എന്ന് തന്നെ പറയണം. ആൻഡ് ഇദ്ദേഹത്തിന്റെ തന്നെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കന്ദസ്വാമി എന്ന് പറയുന്നത്. ഒരു സിനിമയെ ഒരു മ്യൂസിക് എങ്ങനെ എലവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും ഈ ഒരു സിനിമയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒരു ഫോക്ക് സ്റ്റൈലിൽ കോഴിയുടെയൊക്കെ വോയിസ് ഉപയോഗിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കന്ദസ്വാമി എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോർഷൻസിലും ഈ പാട്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ വിവേക വരികൾ എഴുതി ഡി എസ് പി തന്നെ പാടി കമ്പോസ് ചെയ്തിട്ടുള്ള കന്ദസ്വാമി എന്ന സിനിമയിലെ തീം സോങ് ആണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ആ പാട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ദേവിശ്രീ പ്രസാദ് ഓരോ സിമ്പിൾ വോയിസസിനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. So, listen to the song on Ormei Lunarum Gaanangal. Ningalude kude Ahali FM 90.4 LRG Heera with you. Stay tuned.

0: സ്വാമി.
1: എനിക്ക് തോന്നുന്നു മലയാളികൾ ദേവീശ്രീ പ്രസാദ് എന്ന സംഗീത സംവിധായകനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആര്യ 1 എന്ന സിനിമയിലൂടെയാണ് അല്ലെ. ആൻഡ് ഒബ്വിയസ്ലി ആര്യ 2 എന്ന സിനിമ വരുമ്പോൾ അത്രയും തന്നെ പ്രഷർ ഉണ്ടായിരിക്കും, കാരണം ആര്യ 1-ൽ തന്ന അതേ ഹിറ്റ് നമ്പേഴ്സ് പോലെ തന്നെ വളരെ നല്ല പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ദേവീശ്രീ പ്രസാദിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആര്യ 1-ൽ ആ അണ്ട മലാപുരം എന്ന് പറയുന്ന സോങ് ഒക്കെ ഹിറ്റായതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് നമ്പർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഫൈനലി റിംഗ റിംഗ എന്ന് പറയുന്ന പാട്ടിലേക്ക് എത്തുന്നത്. അഗെയിൻ ഒരു ഫാസ്റ്റ് നമ്പറാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് റിത്തം ഇഷ്ടമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ഒരു സ്റ്റോറി എങ്ങനെയാന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു പാട്ടായിരുന്നു. വളരെ പെട്ടെന്നൊരു ട്യൂൺ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയും തൊട്ടടുത്ത് ഉണ്ടായിരുന്ന റിത്തം ക്യാരി ചെയ്യുന്ന ആളോട് ഈ റിത്തം ഒന്നിങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കൂ എന്ന് പറയുന്നു. അദ്ദേഹം ആ ട്യൂൺ കൊടുത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വായിലൂടെ ഈ ഒരു വരികൾ വരികയാണ്, റിംഗ റിംഗ റിംഗ റിംഗ എന്നുള്ളത് അങ്ങനെ. ആൻഡ് ഇതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് റൂമിലൊരു ലിറിക്സ് എഴുതുന്ന ഒരാൾ അവിടെ ഇരുന്ന് പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഈ ബീറ്റും ഈ ഒരു ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് അടുത്ത റൂമിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ടാണ് ആ ലിറിസിസ്റ്റ് കടന്നു വന്നത്. ആൻഡ് ആ സ്റ്റുഡിയോയിൽ ചായ കൊടുക്കാൻ വന്ന പയ്യനും ഈ പാട്ട് കേൾപ്പിച്ചപ്പോൾ അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എല്ലാ ഏജിലുള്ള ആളുകളെയും ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു ബീറ്റ് എനർജൈസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് ഈ പാട്ട് ഉണ്ടായിട്ടുള്ളത്. സോ ആര്യ 2 എന്ന സിനിമയിൽ സിജു തുറവൂർ വരികൾ എഴുതി ശുഭ പാടിയിട്ടുള്ള റിംഗ റിംഗ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ദ വൺ ആൻഡ് ഓൺലി ദേവീശ്രീ പ്രസാദ്, മാജിക് ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജെ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഒരു മ്യൂസിക് കമ്പോസർ എന്ന് വിളിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം മറ്റൊരു പേര് വിളിക്കുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ദേവി ശ്രീപ്രസാദ് DSP എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്നത് ഇസ് മോർ ലൈക്ക് എ ടെക്നിക്കൽ ടേം അല്ലേ, ഒരു ടെക്നിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലത്തെ ഒരു ഫീലാണത്. പക്ഷേ അദ്ദേഹത്തിന് മ്യൂസിക് കമ്പോസർ എന്ന വാക്കിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം മ്യൂസിക് ലവർ എന്ന് വിളിക്കാനാണ്. കാരണം വളരെ സോൾഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു പേരാണ് മ്യൂസിക് ലവർ എന്ന് പറയുമ്പോൾ. അത്രമാത്രം അദ്ദേഹം മ്യൂസിക്കിനോട് കണക്റ്റഡ് ആണ്. എത്ര ഡിഫറെന്റ് കൈൻഡ് ഓഫ് സോങ്സ് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ഡയറക്ടറിന് എന്താണോ വേണ്ടത് അത് വളരെ ഫ്രീ ആയിട്ടും വളരെ ഭംഗിയായി ആ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു മ്യൂസിക് കമ്പോസർ. ആൻഡ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ പാട്ട് മന്മഥൻ അൻപ് എന്ന സിനിമയിലെ പാട്ടാണ്. പലരും ഈ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു പാട്ട് മൊത്തത്തിലൊരു റിവേഴ്സിൽ പോകുന്നൊരു പാട്ടാണ് അല്ലേ. ഇതിൻ്റെ ഒരു വിഷ്വലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നടക്കുന്ന സ്റ്റോറിയെ നമ്മൾ റിവേഴ്സിലാണ് കാണുന്നത്. ആൻഡ് കമൽഹാസനും പ്രിയ ഹിമേഷും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പാട്ടിൻ്റെ വരികളാണ്. നീലവാനം എന്ന് പറയുന്ന ഈ ഒരു പാട്ടിൻ്റെ വരികൾ ലിറിക്സ് എഴുതിയിട്ടുള്ളത് കമൽഹാസൻ തന്നെയാണ്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. ആൻഡ് വളരെയധികം അപ്രിസിയേഷൻ കമൽഹാസനിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു പാട്ട് കൂടിയാണ് ദേവി ശ്രീപ്രസാദ് എന്ന മ്യൂസിക് ലവറിന്. സോ അദ്ദേഹത്തിൻ്റെ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള വളരെ സോൾഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്. ഓൺ അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവും. സോ പ്ലീസ് ഡു ലിസൺ ആൻഡ് സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം.

0: പാട്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ്ങും ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്റ്റൈലും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ദേവിശ്രീ പ്രസാദ്, ഡി എസ് പി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളും കോൺസേർട്ടുകളും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് ഒക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ പാട്ടിനൊപ്പം തന്നെ ഡാൻസിനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം, ഒരുപാട് ഹാറ്റ്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്ലോത്ത്സിലും എല്ലാത്തിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സ്കാർഫ്സ് ആയിക്കോട്ടെ, ഹാറ്റ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു ഡിഫറൻസ്. സോ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ രണ്ട് ഫോട്ടോസ് അവിടെ കമ്പൽസറി ആയിരിക്കും. അല്ലെങ്കിൽ എവിടെ പോയാലും നിങ്ങളൊരു ഇളയരാജ ഫോട്ടോ ആൻഡ് മൈക്കിൾ ജാക്സൺ, ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് പല റൂമിലും പല കോർണറിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നത് തന്നെയാണ് ദേവിശ്രീ പ്രസാദ് എന്ന മ്യൂസിക് കമ്പോസറിന്റെ ഒരു പ്രത്യേകത. ബിക്കോസ് അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്പിറേഷൻ അവിടെ നിന്നാണ്, ഇളയരാജ ആൻഡ് മൈക്കിൾ ജാക്സൺ. രണ്ട് പാട്ടുകളും രണ്ട് എന്താ പറയുക മെജീഷ്യൻസിന്റെ പാട്ടുകളും വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു സംഗീത സംവിധായകൻ. സോ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിൽ എനിക്കൊന്ന് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള മറ്റൊരു പാട്ടാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്, മോഹജാലകം എന്ന് പറയുന്ന പാട്ട്. ആര്യാറ്റു എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കമ്പോസ് ചെയ്ത ഈ പാട്ട് സിജു തുറവൂർ എന്ന ലിറിസിസ്റ്റിന്റെ കയ്യിൽ നല്ല ലിറിക്സോടുകൂടി മലയാളികളിലേക്ക് എത്തി. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ വളരെ മനോഹരമായി ഈ പാട്ട് പാടിയിട്ടുള്ളത് വിധു പ്രതാപാണ്. സോ ഒരു നല്ലൊരു കോമ്പിനേഷൻ ഓഫ് ആളുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഒരു പാട്ട് ഏറ്റവും ഭംഗിയായി മറ്റൊരു ഭാഷയിലേക്ക് എത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ തന്നെയാണ് മോഹജാലകം എന്ന പാട്ട്. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഓണോർമയിലുണരും ഗാനങ്ങൾ. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് RG ഹീരയാണ്. ദേവിശ്രീ പ്രസാദ് എന്ന കമ്പോസറിനെ പറ്റി, സംഗീത സംവിധായകനെ പറ്റി നമ്മൾ സംസാരിക്കുകയായിരുന്നു. സോ ഇനി മറ്റൊരു ദിവസം കഥകളുമായി നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RG ഹീര വിത്ത് യു. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.
1: കലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപം എന്താ, മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യം എന്താ, നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ, മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർത്തി

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: Listen without break with Ahalya FM 90.4. Kete kete kootu kooda
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
6: ഹലോ, നമസ്കാരം. അഹല്യ എഫ്എം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും കോളേജുകളിലും, എന്തിനു പറയുന്നു, ഓഫീസിൽ പോലും സർവ്വസാധാരണമായി മാറിയ ഒരു ശീലത്തെക്കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, അതാണ് ദിവസേനയുള്ള ലേസിൻ അല്ലെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ഉരുളക്കിഴങ്ങ് ചിപ്സുകളുടെ അമിതമായ ഉപയോഗം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വൈകുന്നേരം ചെറുതായിട്ടൊന്ന് ബോറടിക്കുമ്പോൾ, അല്ലെങ്കിൽ TVയിലോ ലാപ്ടോപ്പിലോ സിനിമ കാണുമ്പോഴോ, ഇതൊന്നും അല്ലെങ്കിൽ യാത്രകളിലോ ഒക്കെ നമ്മൾ ആദ്യം വാങ്ങുന്ന പാക്കറ്റ് ലേസ് ആയിരിക്കും. ഒരു പാക്കറ്റ് കവർ വാങ്ങി തുടങ്ങിയാൽ അതിൽ നിന്ന് ഒരെണ്ണം മാത്രം കഴിച്ച് അതവിടെ വെക്കാൻ നമ്മളിൽ ആർക്കെങ്കിലും സാധിക്കാറുണ്ടോ? ഇല്ലേ ഇല്ല. ആ പാക്കറ്റ് മുഴുവൻ തീരുന്നത് വരെ നമ്മളിങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. ബെറ്റ് യു കാൻഡ് ഈ ജസ്റ്റ് വൺ എന്ന് ലേസ് പരസ്യത്തിൽ പറയുന്ന പോലെ, ഈ ചിപ്സുകൾ നമ്മളെ വീണ്ടും വീണ്ടും കഴിക്കാൻ പാകത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്രത്തോളം ഡേഞ്ചറസും അഡിക്ഷനുമാണ് ഈ ഒരു പാക്കറ്റ് ലേസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ എഫ്എം 90.4. നമ്മൾ എന്തുകൊണ്ടാണ് ലേസ് കഴിച്ച് കഴിച്ച് നിർത്താൻ കഴിയാതെ പോകുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രവും ബിസിനസ് തന്ത്രമുണ്ട്. ലേസ് പോലുള്ള ചിപ്സുകളിൽ കൃത്യമായ അളവിന് ഉപ്പ്, കൊഴുപ്പ്, പഞ്ചസാര എന്നിവ കലർത്തിയിരിക്കുന്നുണ്ട്. ശാസ്ത്രീയ ലോകത്ത് ഇതിനെ ബ്ലിസ് പോയിന്റ് എന്ന് വിളിക്കും. ഈ കോമ്പിനേഷൻ നമ്മുടെ നാവിൽ തൊടുമ്പോൾ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഡോപമൈൻ എന്ന രാസവസ്തു പെട്ടെന്ന് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നത് പോലെ തന്നെ വീണ്ടും വീണ്ടും ലൈസ് തിന്നാൻ ആഗ്രഹം ഉണ്ടാക്കുന്നത്. ഇതോടൊപ്പം ഇതിൽ ചേർത്തിരിക്കുന്ന MSG, അതായത് മയോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അഥവാ അജിനോമോട്ടോയും മറ്റു കൃത്രിമ ഫ്ലേവേഴ്സും നമ്മുടെ വിശപ്പിന്റെ സിഗ്നലുകളെ പാടെ തകരാറിലാക്കും. വയറ് നിറഞ്ഞാലും തലച്ചോറ് കൊതി നിർത്തില്ല. തുടർച്ചയായി ഇത് കഴിക്കുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മള് ലേസിന്റെ അഡിക്ഷനെ കുറിച്ചും അതിനു പിന്നിലെ തന്ത്രങ്ങളെ കുറിച്ചും പറഞ്ഞു. ഇനി ഇത് നമ്മൾ ദിവസവും സന്തോഷത്തോടെ കഴിക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കുള്ളിൽ എന്ത് വലിയ വിപത്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് ശാസ്ത്രീയമായി അറിഞ്ഞാലോ? അത് വേറൊന്നുമല്ല, ഒരു ചെറിയ പാക്കറ്റ് ലേസിൽ അടങ്ങിയിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ദിവസം മുഴുവൻ കഴിക്കേണ്ട സോഡിയവും അതുപോലെ തന്നെ കൊഴുപ്പിന്റെയും ഭീമമായ അളവാണ്. ഇതിൽ ഉപയോഗിക്കുന്ന അൾട്രാ പ്രോസസ്ഡ് സോഡിയം നമ്മുടെ രക്തക്കുഴലുകളുടെ വഴക്കം ഇല്ലാതാക്കുകയും രക്തസമ്മർദ്ദം, അതായത് ഹൈപ്പർ ടെൻഷൻ, പെട്ടെന്ന് ഉയർത്തുകയും ചെയ്യും. പ്രായമായവരിൽ മാത്രം കണ്ടുവരുന്ന ബി പി ഇന്ന് 20-ലും 25 വയസ്സിലുമുള്ള യുവാക്കളിൽ സാധാരണമായി കാണുന്നതിന്റെ പ്രധാന വില്ലൻ ഇത്തരത്തിലുള്ള ചിപ്സുകളാണ്. ഇത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയോ? പേടിക്കേണ്ട. രണ്ടാമതായി പറയുകയാണെങ്കിൽ ഏറ്റവും ഭയാനകമായ ഘടകമെന്ന് പറയുന്ന ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണയാണ്. വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വില കുറഞ്ഞ പാം ഓയിൽ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ഉയർന്ന താപനിലയും വീണ്ടും വീണ്ടും തിളപ്പിക്കുമ്പോൾ അപകടകരമായ ട്രാൻസ് ഫാറ്റായി മാറും. ഈ ട്രാൻസ് ഫാറ്റ് രക്തത്തിലെ നന്മ ചെയ്യുന്ന നല്ല കൊളസ്ട്രോൾ, അതായത് HDL ഇല്ലാതാക്കും. അതായത് LDL എന്ന ട്രൈഗ്ലിസറൈഡ്സ് എന്ന രക്തധമനികളെ അടിഞ്ഞുകൂടാൻ ഇടയാവുകയും ചെയ്യുന്നു. ഇത് ചെറുപ്പത്തിൽ തന്നെ ഹൃദയാഘാതത്തിനും സ്ട്രോക്കിനും വഴിതുറക്കും. ഇത് കൂടാതെ കരൾ അനുഭവിക്കുന്ന സമ്മർദ്ദം ചെറുതൊന്നുമല്ല. ഈ അമിത കൊഴുപ്പിനെ സംസ്കരിക്കാൻ കഴിയാതെ കരൾ കോശങ്ങളിൽ കൊഴുപ്പടിയുകയും മദ്യപിക്കാത്തവരിൽ പോലും കടുത്ത നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗമുണ്ടാകുകയും ചെയ്യുന്നു. കലോറികൾ അമിതമായി ഉള്ളിൽ ചെല്ലുന്നതിനാൽ ശരീരത്തിന്റെ ഇൻസുലിൻ പ്രതികരണ ശേഷി തകരാറിലാവുകയും അമിതവണ്ണത്തോടൊപ്പം പ്രമേഹവും വളരെ വേഗത്തിൽ പിടിക്കുകയും ചെയ്യും. ലക്ഷണങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, ഒന്നും തീർന്നിട്ടില്ല. എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അതുകൊണ്ട് നമുക്കൊരു സ്വീറ്റ് സോങ് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ് നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ എഫ്എം 90.4 കേട്ടോ. ലേസിനെ കുറിച്ചും മറ്റ് അൾട്രാ പ്രോസസ്ഡ് ഉരുളക്കിഴങ്ങ് ചിപ്സുകളെ കുറിച്ചും ലോകമെമ്പാടുമുള്ള മെഡിക്കൽ ഗവേഷകർ നൽകുന്ന ഏറ്റവും മുന്നറിയിപ്പുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ. ഈ ഉരുളക്കിഴങ്ങ് പോലുള്ള അന്നജം, അതായത് കാർബോഹൈഡ്രേറ്റ്സ് കൂടിയ ഭക്ഷണങ്ങൾ 120°C മുകളിലുള്ള കടുത്ത ചൂടിൽ വറുത്തതാകുമ്പോൾ അതിൽ സ്വാഭാവികമായി രൂപപ്പെടുന്ന ഒന്നുണ്ട്. അതാണ് ആക്രിലമൈഡ് എന്ന രാസവസ്തു. പ്ലാസ്റ്റിക് നിർമ്മാണത്തിനും വ്യവസായ ശാഖകളിലും ഉപയോഗിക്കുന്ന ഈ ഒരു കെമിക്കൽ കാർസിനോജൻ ആണ്. അതായത് ശരീരത്തിൽ അർബുദ കോശങ്ങളുടെ, അതായത് ക്യാൻസർ സെൽസിന്റെ വളർച്ചയ്ക്ക് ഇത് നിശബ്ദമായി വഴിയൊരുക്കുന്നു എന്നാണ് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ, അതായത് IARC സാക്ഷ്യപ്പെടുന്നത്. ഇനി നമ്മുടെ കുട്ടികളുടെ കാര്യം ഒന്ന് എടുത്തു നോക്കിയാലോ. വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോൾ കയ്യിൽ ഒരു പാക്കറ്റ് ലേസ് വാങ്ങി നൽകുന്ന മാതാപിതാക്കൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ലേസ് കഴിക്കുന്ന കുട്ടികളില് പോഷകങ്ങളുടെ കടുത്ത ഡെഫിഷ്യൻസി കണ്ടുവരുന്നു. ഈ ചിപ്സുകള് എംപ്റ്റി കാലറീസ്, അഥവാ പോഷക മൂല്യം തീരെയില്ലാത്ത വെറും കാലറികളാണ്. ഇത് വയറ് നിറയ്ക്കുമെങ്കിലും ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളോ അയണോ ഫൈബറോ ഒന്നും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളില് കടുത്ത വിളർച്ച, പ്രതിരോധ ശേഷി കുറവ്, വയറ്റിലെ വിരശല്യം, കുടൽ വ്രണങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ കാരണമാവുന്നു. ഇതിനു പുറമെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കൃത്രിമ നിറങ്ങളും, അതായത് MSG പോലുള്ള ഫ്ലേവറുകളും കുട്ടികളുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും അവരിൽ അമിതമായ ദേഷ്യം, വാശി, പഠനത്തിൽ ശ്രദ്ധക്കുറവ്, ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നീ പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ലേസിന് പകരം എന്താണ് ഉപയോഗിക്കേണ്ടത്? ഇപ്പൊ എല്ലാവർക്കും അതൊരു ഡൗട്ടല്ലേ.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ആഴത്തിൽ സംസാരിച്ചത് ദിവസേനയുള്ള ലെയ്സിന്റെയും പ്രോസസ്ഡ് ചിപ്സുകളുടെയും ഉപയോഗവും അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ കുട്ടികളിലും ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ്. ശരിയല്ലേ? ഈ ശീലത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എങ്ങനെ രക്ഷിക്കാം? ഇത് കേൾക്കാൻ വേണ്ടി എല്ലാരും ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യല്ലേ? ആ ക്യൂരിയോസിറ്റി അങ്ങനെയും നിലനിർത്തിക്കൊണ്ടിരുന്നോളൂ, ഞാൻ ഇപ്പൊ അത് പറഞ്ഞുതരാം. ആരും എവിടെയും പോരുത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒന്നാമതായി ചെയ്യേണ്ടത് ഔട്ട് ഓഫ് സൈറ്റ് ഓർ ഔട്ട് ഓഫ് മൈൻഡ് എന്ന തത്വം പാലിക്കുക എന്നുള്ളതാണ്. അതായത് സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോൾ പാക്കറ്റ് ഫുഡിലൂടെ റോഡിലേക്ക് പോകാതിരിക്കുക. വീടുകളിൽ ലെയ്സ് വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന ശീലം ഇന്ന് തന്നെ അവസാനിപ്പിച്ചോളാം. ലെയ്സ് കാണാതിരുന്നാൽ തന്നെ പകുതി കൊതിയും തനിയെ മാറിക്കോളും. രണ്ടാമതായി, ലെയ്സിന് പകരം കടിച്ചു തിന്നാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് എങ്ങനെയെങ്കിലും കണ്ടെത്തുക. അതായത് എണ്ണയില്ലാതെ വറുത്തെടുത്ത കടല, കപ്പലണ്ടി, പിന്നെ എയർ പോപ്പ് ചെയ്തെടുത്ത തനി നാടൻ പോപ്പുകള്, പിന്നെ ഈ മക്കാന, അതായത് നേരിയ തോതിൽ നെയ്യിൽ വറുത്ത് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഡ്രൈ ആക്കിയത്, ഡ്രൈ ഫ്രൂട്ട്സുകളായ ബദാം, അണ്ടിപ്പരിപ്പ്, ഈന്തപ്പഴം, വീട്ടിൽ തന്നെ നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത നല്ല നേന്ത്രക്കായയുടെ ചിപ്സ്, ചക്ക വരട്ടിയത് അല്പം മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികൾ സ്കൂൾ വിട്ടു വരുമ്പോൾ കടയിൽ നിന്നുള്ള ചിപ്സ് പാക്കറ്റുകൾക്ക് പകരം ചെറുപയർ മുളപ്പിച്ചത്, പുഴുങ്ങിയ നേന്ത്രപ്പഴം, പഴവർഗ്ഗങ്ങൾ അതായത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസുകൾ എന്നിവ നൽകി ശീലിപ്പിക്കുക. പണം കൊടുത്ത് വാങ്ങുന്നത് രോഗങ്ങളല്ല, മറിച്ച് ആരോഗ്യമായിരിക്കണം എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല ക്ലിയർ കട്ടായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലെയ്സ് ഡെയിലി തിന്നുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിനോടൊക്കെ തൽക്കാലം ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഇന്നത്തെ ഇവിടെ ഡോക്ടർ അഹല്യയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ until then, this is Christina signing off from Ahalya from 90.4 KTK കൂട്ടുകൂടാ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. 360 degree.
1: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ടിപ്സ് ആൻഡ് ട്രിക്സ് പങ്കുവെക്കാൻ കൂടെ ഉണ്ട് ഇറ്റ്സ് വി ആർ ജെ ആയിന്യ. അപ്പോൾ ഇന്നത്തെ 360 degree നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നേ? വർഷങ്ങളായിട്ട് ഒരേ ജോലിയിൽ തന്നെ നിങ്ങൾക്കിങ്ങനെ മടുത്തോ, അല്ലെങ്കിൽ ആ ഒരു ജോലി തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് മടുത്തു പോയിട്ടുണ്ടോ? അതോ പുതിയൊരു ജോലി കണ്ടെത്താൻ വഴിയില്ലാതെ നിങ്ങൾ വിഷമിക്കുകയാണോ? ഇന്നത്തെ ഈ കാലത്തുണ്ടല്ലോ, വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്തരം വേഗതയേറിയ ലോകത്ത് കഴിവുകൾ കാലാനുസൃതമായിട്ട് മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴെന്താവും? പിന്നിലായി പോവും, അതല്ലേ? അതാണ് അതിന്റെ പിന്നിലുള്ള സത്യം അല്ലേ. അപ്പോൾ കരിയറിൽ വലിയൊരു ബ്രേക്ക് ത്രൂ നേടാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു മാർക്കറ്റിന് ആവശ്യമുള്ള സ്കില്ല് വളർത്തിയെടുക്കാനും സഹായിക്കുന്ന മികച്ച ടിപ്സുമായിട്ടാണ് ഇന്നത്തെ 360 degree ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കരിയർ ബ്രേക്കിംഗ് ഹാക്കുകളിലേക്കൊക്കെ നമുക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഒന്ന് ചാർജ് ആവാം അല്ലെ, ഒന്ന് എനർജി ആവാം. നമുക്ക് മനോഹരമായൊരു പാട്ട് വരുന്നുണ്ട് 360 degree. ആ ഒരു പാട്ടിന് ശേഷം ഇന്നത്തെ ആ ഒരു കരിയർ ബ്രേക്ക് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആ കരിയറിനെ കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് പോവാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ കൂടെ പണ്ട് പഠിച്ച ഡിഗ്രി മാത്രം വെച്ച് ഇനി വരും കാലത്ത് ഒരു കരിയർ കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതൊരു റിയാലിറ്റിയാണ് ഗൈസ്, അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിനു വേണ്ടിയാണ് അപ്സ്കില്ലിംഗ്, അഥവാ പുതിയ കഴിവുകൾ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. ഈ സ്കില്ലുകൾ വളർത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ആദ്യം രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ ഫീൽഡിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇൻ ഡിമാൻഡ് സ്കിൽസ് എന്ന് പറയില്ലേ, ആ ഇൻ ഡിമാൻഡ് സ്കിൽസ്, അതിൽ രണ്ട് പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ലിസ്റ്റ് ചെയ്യുക രണ്ട് കാര്യങ്ങൾ. അതിനുശേഷം ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇപ്പോൾ യൂട്യൂബ്, കോഴ്സറ, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്നിവ വഴി ദിവസവും 30 മിനിറ്റ് പുതിയ ടെക്നോളജിയോ അല്ലെങ്കിൽ സ്കില്ലോ പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റിവെക്കാം. സ്വയം അപ്ഡേറ്റ് ചെയ്യുന്ന ജീവനക്കാർക്കുണ്ടല്ലോ, വിപണിയിൽ എപ്പോഴും വൺ ഡിമാൻഡ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.
1: Dum shak dum dum shak.

360 ഡിഗ്രി. 360 ഡിഗ്രി ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കരിയറിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ആ ടിപ്സ് ഒക്കെ എന്താണ്, ആ ഒരു കാര്യമാണ് നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. ഈ ജോലി അന്വേഷിക്കാനായിട്ട് പേപ്പർ പരസ്യങ്ങൾ നോക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു അല്ലേ. പണ്ട് നമ്മൾ പത്രത്തിൽ കാണുന്ന പരസ്യമൊക്കെ നോക്കിക്കൊണ്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് റിക്രൂട്ടർമാർ എല്ലാവരും ഉള്ളത് എവിടെയാ? ലിങ്ക്ഡ്ഇൻ. ലിങ്ക്ഡ്ഇൻ എന്നൊരു ആപ്പിലൊക്കെയാണ്. പലർക്കും അറിയാം, പലർക്കും അറിയാതിരിക്കാം അല്ലേ. ഒരു പവർ

0: പവർഫുൾ പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ആദ്യം നോക്കുക കേട്ടോ. ഈ ലിങ്ക്ഡ് ഇൻ പോലുള്ള ആപ്സിൽ ഒരു പ്രൊഫഷണൽ ഹെഡ്ഷോട്ട്, ഒരു പ്രൊഫഷണൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ വ്യക്തമാക്കുന്ന ഒരു ഹെഡ്ലൈൻ നൽകുക, നിങ്ങളുടെ ഫീൽഡിലുള്ള ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അറിവുകൾ പങ്കുവെക്കുകയും ചെയ്യുക. നല്ലൊരു ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ജോലികൾ നിങ്ങളെ ഇങ്ങോട്ട് തേടി വരുന്നുള്ളതാണ്. അപ്പോൾ ലിങ്ക്ഡ് ഇൻ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകണ്ട. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റെസ്യൂമേ. ഈ റെസ്യൂമേ തയ്യാറാക്കുന്ന വിദ്യയെക്കുറിച്ചാണ്. സി വി, റെസ്യൂമേ, കരിക്കുലം വിറ്റേ, അങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട്. എങ്ങനെ ശരിക്കും ഒരു ആപ്റ്റായ ഒരു അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു റെസ്യൂമേ ചെയ്യാൻ പറ്റുക, അപ്പോൾ ആ റെസ്യൂമേ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. കേൾക്കാം നമുക്ക് 360 ഡിഗ്രി ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.
1: കൺമണി, അൻപോടെ കാതലൻ, എഴുതും കടിതം ഇല്ല, കടിതാസ്തി ഇല്ല, കടിതമേ എടുക്കട്ടോ, പടി.
2: കൺമണി അൻപോട് കാതളൻ നാൻ എഴുതും കടിതമേ.
1: പാട്ടாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னல்ல, இங்க பொன்மணி போட்டுக. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
2: பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்க சௌக்கியமே.
1: உன்ன நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உட்காந்தா அந்த எழுத்துதான் வார்த்தை.
2: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
1: அதேதான் பிரமாதம், கவிதை கவிதை படி.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിനിയാണ് കേട്ടോ. നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ജോലിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലേക്ക് പുതിയൊരു ഹൈക്ക് കിട്ടാൻ വേണ്ടി, പുതിയൊരു ജോലി നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിന് വേണ്ട ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സൊക്കെയാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, പലരും അയക്കുന്ന CV ഇന്റർവ്യൂവിന് മുൻപേ റിജക്റ്റ് ആവാറുണ്ട് ഇല്ലേ. അതെന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും അവ ശരിക്കും പറയുകയാണെങ്കിൽ ATS ഫ്രണ്ട്ലി എല്ലാം നമ്മൾ പറയാറുണ്ട്. അതായത് ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം ആണ് ഈ ഒരു ATS എന്ന് പറയുന്നത്. ഈ ATS സോഫ്റ്റ്വെയറുകളിൽ തങ്ങിപ്പോകുന്നത് കൊണ്ടാണ് ഇവ എന്ത് ചെയ്യാത്തത്, കൃത്യമായിട്ട് എത്താണ്ടടുത്ത് എത്താത്തത്. അപ്പോൾ മികച്ചൊരു റെസ്യൂമെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ, വളച്ചുകെട്ടില്ലാതെ ഒന്ന് അല്ലെങ്കിൽ രണ്ട് പേജിൽ ഈ കാര്യങ്ങളൊക്കെ ചുരുക്കാം. ഇനി വലിച്ചു വാരി എഴുതേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ജോബ് വിവരങ്ങൾ, ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുന്ന പ്രധാന കീവേഡ്സ് റെസ്യൂമയിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ നോക്കുക. അതുപോലെ ഉണ്ടല്ലോ, എല്ലാ ജോലി സ്ഥലത്തേക്കും സെയിം റെസ്യൂം അയക്കാൻ നിൽക്കരുത് കേട്ടോ. ഓരോ ജോലിക്കും ഡിഫറൻറ്റ് റെസ്യൂമേഴ്സ് വേണം, കാരണം അവർ നീഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ റെസ്യൂം എപ്പോഴും സെറ്റ് ചെയ്യാനും അയക്കാനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട്, കടമകൾ നിർവഹിച്ചു എന്ന് എഴുതുന്നതിന് പകരം കമ്പനിക്ക് ഇത്ര ശതമാനം നേട്ടമുണ്ടാക്കി എന്ന് അക്കങ്ങളിൽ, ആ അക്കങ്ങളിൽ നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. റെസ്യൂമേ എന്നത് നിങ്ങളുടെ ആദ്യ ഇംപ്രഷനാണ്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയാറില്ലേ, സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് നോക്കുക. റെസ്യൂമേയിൽ നന്നായിട്ട് നിങ്ങൾ എന്ത് വേണം, ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതണം. അതെല്ലാം അതിലുണ്ടെങ്കിൽ മാത്രമേ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആ ഒരു കാര്യം.

360 ഡിഗ്രി. 360 ഡിഗ്രിയിൽ നമ്മുടെ കരിയർ ഹാക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇന്റർവ്യൂവിൽ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് കൃത്യതയോടെ ഉത്തരം നൽകാനായിട്ട് സഹായിക്കുന്ന തന്ത്രത്തിന്റെ പേര് എന്താണെന്നറിയാം? സ്റ്റാർ മെത്തേഡ് എന്നാണ് പറയാം. എന്താണ് ഈ സ്റ്റാർ മെത്തേഡ്? എസ് ഫോർ സിറ്റുവേഷൻ, പ്രശ്നമുണ്ടായ സാഹചര്യം വിശദീകരിക്കുക. ടി ഫോർ ടാസ്ക്, അവിടെ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ചുമതല എന്ത് എന്നൊരു കാര്യം മനസ്സിലാക്കുക. തേർഡ് എ ആണ് ആക്ഷൻ, നിങ്ങൾ സ്വീകരിച്ച കൃത്യമായ നടപടി എന്താ. ആൾ ഫോർ റിസൾട്ട് ആണ്, അതിലൂടെ ലഭിച്ച മികച്ച ആ റിസൾട്ട് എന്തായിരുന്നു. ഈ നാല് ഘട്ടങ്ങളിലൂടെ ഉത്തരം പറയുമ്പോൾ ഇന്റർവ്യൂവർ നിങ്ങളുടെ കഴിവ് കണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇംപ്രസ്ഡ് ആവുമെന്നാണ് പറയുക. അപ്പോൾ മറക്കണ്ട, സ്റ്റാർ മെത്തേഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇന്റർവ്യൂവിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഉത്തരം നൽകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡാണ് ഈ സ്റ്റാർ മെത്തേഡ്. ഒരിക്കൽ കൂടി പറയാം അല്ലേ, എസ് ഫോർ സിറ്റുവേഷൻ ആണ് പ്രശ്നമുണ്ടായ സാഹചര്യം നിങ്ങൾ നല്ല രീതിയിൽ വിശദീകരിക്കുക. ടി ഫോർ ടാസ്ക് ആണ്, അവിടെ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ചുമതല, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതിനെ ആൻസർ ചെയ്യുക. എ ഫോർ ആക്ഷൻ, നിങ്ങൾ സ്വീകരിച്ച കൃത്യമായ നടപടി എന്ത്. ഓക്കെ, ആർ ഫോർ റിസൾട്ട്, അതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടി, എന്താണ് നിങ്ങളുടെ റിസൾട്ട്. ഈ നാല് ഘട്ടങ്ങളിലൂടെ ആയിരിക്കണം നിങ്ങൾ ആ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഏതൊരു ക്വസ്റ്റ്യൻസിനും ഇങ്ങനെ തന്നെയാണ് ആൻസർ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആകുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അടുത്ത ആ ഒരു ടിപ്പ്.

360 degree. Dear listeners, once again, welcome back to 360 degree tips and tricks. My code and it's BRG Ailya. Your network is your net worth എന്ന് പറയാറുണ്ട് അല്ലേ? അതായത് നിങ്ങളുടെ മേഖലയിലുള്ള മറ്റാളുകളുമായിട്ടുണ്ടാകുന്ന ബന്ധങ്ങളാണ് ശരിക്കും കരിയറിലെ പുതിയ വാതിലുകൾ തുറക്കാറുള്ളത്. നെറ്റ്വർക്കിംഗ് വളർത്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ പ്രൊഫഷണൽ മീറ്റപ്പുകളിലും വെബിനാറുകളിലും നിങ്ങൾ എന്ത് വേണം പങ്കെടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് സഹായം മാത്രം പ്രതീക്ഷിക്കാതെ അവർക്ക് എന്ത് മൂല്യം, അതായത് അവർക്ക് നിങ്ങൾക്ക് എന്ത് വാല്യൂ നൽകാൻ കഴിയുമെന്ന് കൂടി നിങ്ങൾ തിങ്ക് ചെയ്യണം, ചിന്തിക്കുക. ഓക്കെ, സൗഹൃദപരമായ പ്രൊഫഷണൽ ബന്ധങ്ങൾ നിങ്ങളെപ്പോഴും കരിയറിൻ്റെ ഉയരങ്ങളിൽ എത്തിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും നമുക്ക് വേണം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചാണ്. കേൾക്കാം നമുക്ക് 360 degree ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം 360 degree. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Welcome back. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കരിയർ എപ്പിസോഡ് അങ്ങനെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ഐനിയാണ്. കരിയറിൽ ജയിക്കാൻ കഠിനാധ്വാനം വേണം, എന്നാൽ അത് നിങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ തകർത്തുകൊണ്ടാവരുത് എന്ന് മാത്രം. ബേൺ ഔട്ട് എപ്പോഴും ഒഴിവാക്കാൻ വേണ്ടി എന്ത് വേണമെന്നറിയാം. ഈ ജോലി സമയത്തിന് ശേഷം ഓഫീസിലെ സന്ദേശങ്ങൾക്കും ഫോൺ കോളുകൾക്കും നിങ്ങൾ കൃത്യമായിട്ടൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ജോലിയിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടു നിൽക്കുക. ഒരു ദിവസം റെസ്റ്റ് വേണം, ലീവ് വേണം. അപ്പോൾ മനസ്സും ശരീരവും ആരോഗ്യമുള്ളതാണെങ്കിൽ മാത്രമേ മികച്ച രീതിയിൽ ജോലി ചെയ്യാനും കരിയറിൽ തിളങ്ങാനും നമുക്ക് സാധിക്കൂ കേട്ടോ.

0: 360 degree.
1: ഹലോ, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ എപ്പിസോഡിന് സമയത്തെ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെ സംസാരിച്ചു അല്ലേ? അപ്സ്കില്ലിംഗിന്റെ പ്രാധാന്യം, ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ബിൽഡിംഗ്, ATS റെസ്യൂമെ സൂത്രങ്ങൾ, ഇന്റർവ്യൂ ജയിക്കാനുള്ള സ്റ്റാർ മെത്തേഡ്, പവർഫുൾ നെറ്റ്വർക്കിംഗ്, വർക്ക് ലൈഫ് ബാലൻസ്, അങ്ങനെ കരിയർ വൻ കുതിച്ചുചാട്ടം നടത്താനുള്ള അത്യാവശ്യം ടിപ്സൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ? നിങ്ങളുടെ കരിയറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് ആരാ? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനാൽ പുതിയ കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ എന്ത് വേണം? മുന്നേറണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 360 ഡിഗ്രിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ നന്നായിട്ട് പഠിക്കുക, പുതിയ സ്കില്ലുകൾ വളർത്തുക, സന്തോഷമായിട്ടിരിക്കുക. കീപ് സ്മൈലിംഗ്, കീപ് അപ്സ്കില്ലിംഗ്, ബിൽഡ് എ ഗ്രേറ്റ് കരിയർ. ദിസ് ഈസ് RJ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. ബൈ ബൈ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

അയ്യോ, അത് കുട്ടിയുടെ വീടാ. വെറുതെ അല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു പരിചയമുള്ള പോലെ. അതെ, ഞങ്ങളുടെ കമ്പനിയുടെ പഴയ കസ്റ്റമേഴ്സിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ചിലരെ കണ്ടെത്തിയിട്ട് പുതിയൊരു ബെഡ് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കണ്ടേ. ഒരു നറുക്ക് കുട്ടിക്കാ വിടിക്കണേ, കുട്ടിക്ക് വാങ്ങിയിട്ട് അമ്മോട് ചോദിച്ചിട്ട് അത് ഏത് റൂമിലാച്ചാ അവിടെ കൊണ്ടേക്കേ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: ഐ എന്താ ഇത്, കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട്.
4: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒമാൻ തീരത്ത് MTL ഗയ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാവും തുക കൈമാറുക. വയോജന പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം ലക്ഷ്യമിടുന്ന ബിൽ വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അസിസ്റ്റഡ് ലിവിംഗ് സൌകര്യങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് നിലവാരവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനവും വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി ലോല നിയമങ്ങൾ കൈകാര്യം നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധമായി പിടിച്ചെടുക്കില്ലെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകി മാത്രം ഏറ്റെടുക്കും. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെയും വനാതിർത്തി പ്രദേശങ്ങളിലെയും കർഷക സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണത്തിൽ വിളനാശത്തിനടക്കം കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം നാളെ കനാലിലേക്ക് തുറക്കും. 15 മുതൽ 20 ദിവസം വരെ പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: ഡാം തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നെറുകക്കാട് കനാലിന് കുറുകെ പാലം പണി നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും ജലസേചനം ഉറപ്പാക്കുക. ഡാം തുറക്കുന്നതുവഴി ജില്ലയിലെ 17,000 ഹെക്ടർ സ്ഥലത്തെ ഒന്നാം വിളയെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മഴ പെയ്താൽ മാത്രമേ വെള്ളം നിർത്തുന്നതിൽ പുനരാലോചന ഉണ്ടാകൂ. നിലവിൽ ഡാമിൽ സമ്പന്നശേഷിയുടെ 50% വെള്ളം മാത്രമാണ് ഉള്ളത്.
4: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. P ജയരാജൻ, MB രാജേഷ്, B ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും തോമസ് ഐസക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. യുവജന മഹിളാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആറന്മുള വള്ളസദ്യ കാലത്തിന് നാളെ സമാപനമാകും. മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
7: 553 സദ്യകളാണ് വഴിപാട് വള്ളസദ്യയിൽ നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. 20 വള്ളസദ്യകൾ വഴിപാടുകാരുടെ അസൌകര്യം മൂലം അടുത്ത വർഷത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ആകെ 573 സദ്യകൾ ബുക്ക് ചെയ്തിരുന്നു. കടുത്ത വരൾച്ചയാൽ പമ്പയിലെ ജലവിധാനം നന്നേ താഴ്ന്നിട്ടുണ്ട്. പകുതിയിലധികം പള്ളിയോടങ്ങൾ വള്ളപ്പുരകളിലേക്ക് മാറ്റി. ബാക്കി പള്ളിയോടങ്ങളും വരും ദിനങ്ങളിൽ കരയ്ക്ക് കയറ്റും. സമാപന ചടങ്ങിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം അറിയിച്ചു.
4: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് നിയന്ത്രണങ്ങൾ. പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കിഴക്കേ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് സമാപിക്കുക. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
8: സമുദ്രനിരപ്പിൽ നിന്ന് 3,200 അടിയിലധികം ഉയരത്തിൽ മാൻകുന്ന്, കുടയത്തൂർമല, തോളിപ്പാറ എന്നീ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പൂഞ്ചിറ. ഇലകൾ വീഴാത്ത താഴ്വര എന്ന സവിശേഷതയും ഉദയാസ്തമയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കോട്ടയം മേലുകാവ് വഴിയും ഇടുക്കി കൂവപ്പള്ളി വഴിയുമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായതും KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസുകളും ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കി. ട്രക്കിംഗ്, ഓഫ് റോഡ് യാത്രകൾക്കുള്ള സാധ്യതയുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്.
4: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഓൺലൈൻ ആപ്പുകൾ വഴി യാത്ര ബുക്ക് ചെയ്തതിനു ശേഷം യാത്രാക്കൂലി ഡ്രൈവറുടെ അക്കൌണ്ടിലേക്ക് അയച്ചപ്പോൾ തുക മാറിപ്പോയെന്ന് പറഞ്ഞ് ഡ്രൈവറിൽ നിന്നും മറ്റൊരു അക്കൌണ്ടിലേക്ക് പണം തിരികെ വാങ്ങുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം ക്രെഡിറ്റ് ആയതിന് സമാനമായ വ്യാജ SMS ഡ്രൈവറുടെ ഫോണിലേക്ക് അയച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. 16th കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി VD സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതിലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം.
4: വണക്കം, വെൽക്കം. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. ഒരു സോങ് കേട്ട ഉടനെ ഒരു പേഴ്സൺ ഞാപകം വരുത്, ഒരു പ്ലേസ് ഞാപകം വരുത്, ഒരു പെർട്ടിക്കുലർ ഈവനിങ്, ഒരു കോൺവെർസേഷൻ, ഒരു സ്മെൽ, എല്ലാമേ സഡനാ മൈൻഡ്ക്ക് വന്നിടത്. ലവ്നാ ഹാർട്ട് മാറ്റർന്ന് നമ്മ സൊല്ലുവോം, ഹാർട്ട് ബ്രേക്ക്നാ ഹാർട്ട് ലിറ്ററലി ബ്രേക്ക് ആയിടിച്ചെന്ന് കൂടെ സൊല്ലാം. ആനാ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻ എന്നാ, നമ്മ ബ്രെയിനിൽ ആക്ച്വലി എന്നാ നടക്കുന്നത്? വൈ ഡു വി ഗെറ്റ് അറ്റാച്ച്ഡ്? വൈ ഡു വി കീപ് ചെക്കിംഗ് സംവൺസ് മെസ്സേജ്? റിജക്ഷൻ ഏ ഇവ്ളോ വലിക്കുത്? വൈ ഡസ് വൺ സോങ് സഡൻലി ഡിസ്ട്രോയ്സ് എ ഹോൾ മൂഡ്? ആൻഡ് ബ്രേക്കപ്പുക്ക് അപ്പുറം സെയിം പേഴ്സണെ പറ്റി മൈൻഡ് റിപ്പീറ്റ് മോഡിൽ യോസിക്കരുത്. ഇന്നിക്ക് ലവ്, ഹാർട്ട് ബ്രേക്ക് ആൻഡ് ദ ബ്രെയിൻ, കൊഞ്ചം സയൻസ്, കൊഞ്ചം സിനിമ, കൊഞ്ചം നമ്മ എല്ലാരോടെയും എക്സ്പീരിയൻസ പറ്റി പേസ പോറോം. സോ കവനമാ കേളുങ്ക. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ക്ലോഷർ കിടച്ചിടിച്ച് എവറിഥിങ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് വൈ ഐ എം സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ഹിം ഓർ ഹെർ ബിക്കോസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇമോഷണൽ അഡാപ്റ്റേഷൻ ആർ നോട്ട് ഓൾവേസ് ദ സെയിം സ്പീഡ്. മൈൻഡ് ലോജിക്ക് അണ്ടർസ്റ്റാൻഡ് പണോ ദിസ് റിലേഷൻഷിപ്പ് ഇസ് ഓവർ. ആനാ ഇമോഷണൽ ബ്രെയിനുക്ക് ഓൾഡ് എക്സ്പെക്ടേഷൻസ് ഇരിക്കലാം. ഓൾഡ് റുട്ടീൻ, ഓൾഡ് മെമ്മറീസ്, ഓൾഡ് ഫ്യൂച്ചർ പ്ലാൻസ് ഇത് എല്ലാത്തെയും ഞാപകത്തിൽ വെച്ചിരിക്കും. സോ മൂവിങ് ഓൺ നാ മെമ്മറി ഇറേസ് പണ്ടത് ഇല്ല, അന്ത പേഴ്സനെ കംപ്ലീറ്റ്ലി മറന്നിടത് കൂടെ ഇല്ല. ഇൻസ്റ്റെഡ് മെമ്മറി ഇരിക്കലാം, ബട്ട് അത് നമ്മ പ്രസന്റ കൺട്രോൾ പണ്ണാമ ഇരിക്കണം. ഒരു ടൈമില് ഒരു സോങ് കേട്ട ഉടനെ പെയിൻ, ആനാ സെയിം സോങ് കേട്ട ഓക്കെ ഇത് ഒരു ഫേസ് അപ്ഡീന യോസിക്കുക ഉങ്ങളാല മുടിയണോ, അതുതാണ് ചേഞ്ച്. മെമ്മറി പോയിടല, ബട്ട് ഇറ്റ്സ് ഇമോഷണൽ പവർ ചേഞ്ചസ്. കൊഞ്ചം യോസിച്ച് പാരുങ്ക, എങ്കയോ ഇരിക്കുന്ന ഒരുത്തർ, എങ്കയോ ഇരിക്കുന്ന ഒരു ഇടം, എങ്കയോ ഇരുന്ന അത് കോൺവെർസേഷൻ ഉങ്ങളെ കൺട്രോൾ പണ്ടത് എവ്ലോ മോശമാണ് ഒരു വിഷയം. കൊഞ്ചം പേസി പാർ, കൊഞ്ചം യോസിച്ച് പാരുങ്ക. സോ നാ ഇത് അവങ്ക മോശമാണ് ഒരാൾ, അവങ്ക രൊമ്പ ബാഡ് പേഴ്സൺ ഇല്ല, അത് മെമ്മറീസ് എല്ലാം ബാഡ്നെസ് ഉള്ള ഉള്ള അത് എഫക്ട് പണ്ടത് ഉള്ള അത് ബാഡ് നീങ്ക പുരിഞ്ചിക്കിട്ടിങ്ങനാ അത് ലൈഫിലിരുന്ന് അതോട് പവറെ ഇറേസ് പണ്ടത് ഉങ്ങളോട് മറ്റു റെസ്പോൺസിബിലിറ്റി താ. അത് അപ്ഡിയേ ഞാപകത്തിൽ വെച്ചിക്കിട്ട് ഉങ്ങളോട് ലൈഫെ സ്റ്റോപ്പ് പണിട്ട് തരുമ്പോ തരുമ്പ തപ്പ് പണിക്കിട്ട് അന്ത ലൈഫ് ഡിസ്ട്രോയ് പണ്ടതിൽ എനിക്ക് എന്ത് അഗ്രിമെൻറ്റും ഇല്ല. സോ മെമ്മറി കംപ്ലീറ്റായി ഇറേസ് പണ്ണാമ അതോട് ഇമോഷണൽ പവർ ചേഞ്ച് പണോ, അതുതാണ് നമ്മളോട് ടാസ്ക്. സോ കൊഞ്ചം കഷ്ടം തന്നെ, ആനാ ഇന്ത അവേർനെസ് ഇരുന്നാ ഉങ്ങൾക്ക് കണ്ടിപ്പാ പണ മുടിയും. സോ കൊഞ്ചം ട്രൈ പണി പാരുങ്ക. ഓക്കെ ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു സ്റ്റേ.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഒരു ലവ് എപ്പി സ്റ്റാർട്ട് ആകും ഒരു സ്മോൾ അറ്റൻഷനിൽ ഇരുന്നതാ. അതുക്കപ്പുറം ആൻറ്റിസിപ്പേഷൻ ഇരിക്കും, അറ്റാച്ച്മെന്റ് ഇരിക്കും, മെമ്മറീസ് ഇരിക്കും, ഹാർട്ട് ബ്രേക്ക് ഇരിക്കും. ബ്രെയിനുക്ക് ഒരു ബ്യൂട്ടിഫുൾ ക്വാളിറ്റി ഇരിക്കും. എന്നെന്തരുമാ, ഇറ്റ് ക്യാൻ അഡാപ്റ്റ്. ഇന്നിക്ക് ഇമ്പോസിബിളാ ഫീൽ ആകുന്ന ഒരു മെമ്മറി ടൈം കഴിച്ച് പാത്താ അത് ഒരു മെമ്മറിയാ മാറല. സോ ഇഫ് യു ആർ ലിസ്ണിംഗ് ആൻഡ് വൺ പെർട്ടിക്കുലർ സോങ് സ്റ്റിൽ ഹേർട്സ്, മേ ബി യു ഡോണ്ട് ഹാവ് ടു ഹേറ്റ് ദാറ്റ് സോങ് ഫോർ എവർ. ഒരു ഡേ അത് തിരുമ്പി ഉങ്ക സോങ് ആകലാം, നോട്ട് ദയേഴ്സ്, കംപ്ലീറ്റ്ലി യുവേഴ്സ്. സോ അന്ത നാളുക്കാക നിങ്ങൾ വെയിറ്റ് പണോ, ഉങ്ക ബ്രെയിനை நீங்க ட்ரெயின் பண்ணோ, உங்களோட அவேர்னஸோட அந்த மெமரியை ஒவ்வொரு நாளும் அந்த மெமரியை கம்ப்ளீட்டா இரேஸ் பண்ணாம அதோட இமோஷனல் பவரை நீங்க சேஞ்ச் பண்ணணும். அவ்வளோதான். சோ ஹார்ட் பிரேக் இஸ் டிஃபிகல்ட், ஆனா டைம் கொடுத்தா எல்லாமே சரி பண்ணலாம். ஸோ இப்போ கொஞ்சம் டைம் எடுத்துட்டு, ஸோ இப்போ பாட்டு கேட்டுட்டு ரிலாக்ஸ் பண்ணிட்டு மனசை கொஞ்சம் சாந்தமாக வச்சுக்கோங்க. இப்போ அடுத்த பாட்டுக்கான டைம். ஓகே, இது அஹல்யா எஃப்எம் 90.4, டைம் ஹீல்ஸ் எவ்ரி திங். ஸ்டே டியூன். இது ஆர்ஜி ஹீரா வித் யூ ஆன் அஹல்யா எஃப்எம் அண்ட் இது நம்ம நேரம். பபாய், டேக் கேர் அண்ட் லவ் யூ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻപേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: Story of life.
5: Lighten your life. Lighten.
6: നമ്മളൊക്കെ ലൈഫിൽ, നമ്മുടെ കരിയറിൽ ഒക്കെ തിരിച്ചടികൾ ഉണ്ടാവുന്ന സമയത്ത്, വ്യക്തിപരമായിട്ടുള്ള വലിയ സങ്കടങ്ങളിലൂടെയോ വലിയ വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളെ ചുറ്റും നിരീക്ഷിക്കുന്ന ചില മനുഷ്യരുണ്ടാവും. നമ്മളെപ്പോഴാണ് തോറ്റുപോകുന്നത്, എപ്പോഴാണ് നമ്മൾ തോറ്റുപോയി താഴെ വീണ് നിലവിളിക്കുന്നത് എന്ന് കാണാനായിട്ട് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവരുണ്ടാവും. ശരിയല്ലേ? നമ്മുടെ കണ്ണീരും തകർച്ചയും കാണുമ്പോൾ ഉള്ളിൽ സന്തോഷിക്കുന്ന, അനാവശ്യമായിട്ട് പരിഹസിക്കുന്ന അത്തരക്കാരോട് തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിന്നിട്ടും ഒരു കാര്യമില്ല. അതിനെ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ തിരികെ തർക്കിക്കാനോ കരയാനോ നിൽക്കുമ്പോഴാണ് അവരവിടെ വിജയിക്കുന്നത്. നിങ്ങളുടെ ദുഃഖവും തകർച്ചയും കാണാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ നിങ്ങൾ നൽകേണ്ട ഏറ്റവും വലിയ മറുപടി എന്താണെന്നറിയോ? അത് നിങ്ങളുടെ മുഖത്തെ ഒരു മായാത്ത പുഞ്ചിരിയാണ്. അത്രയും വലിയ തകർച്ചയിലും നിങ്ങൾ പുഞ്ചിരിയോടെ തല ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ അപ്പൊ കിട്ടുന്നൊരു ധൈര്യമുണ്ടല്ലോ, അത് നൽകുന്ന തിരിച്ചടി മറ്റൊന്നിനും നൽകാനായിട്ട് കഴിയില്ല. നിങ്ങളെ തളർത്താൻ നോക്കുന്നവരുടെ ലക്ഷ്യം നിങ്ങളെ കരയിക്കുക എന്നതാണ്. എന്നാൽ ഏത് വലിയ പ്രതിസന്ധിയിലും തളരാതെ ദൈവത്തിലും സ്വന്തം കഴിവിലും വിശ്വസിച്ച് നിങ്ങൾ നിറഞ്ഞ പുഞ്ചിരിയോടെ മുമ്പോട്ട് നടക്കുമ്പോൾ അവരുടെ പദ്ധതികൾ അത്രയും അവിടെ അനായാസം തകർന്നു വീഴുകയാണ് ചെയ്യുന്നത്. കരിയറിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും പരാജയങ്ങൾ വരുമ്പോൾ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് സങ്കടപ്പെടാതെ ലോകത്തിന് മുന്നിലേക്ക് ആത്മവിശ്വാസത്തോടെ ഇറങ്ങി നിൽക്കുക. നിങ്ങളുടെ പുഞ്ചിരി നിങ്ങളുടെ അതിജീവനത്തിന്റെ അടയാളം കൂടിയാണ്. എന്നെ തകർക്കാനായിട്ട് ഈ ചെറിയ തിരിച്ചടികൾക്കൊന്നും കഴിയില്ല എന്ന ഉറച്ചൊരു സന്ദേശമാണ് ആ പുഞ്ചിരി മറ്റുള്ളവർക്ക് നൽകുന്നത്. നിങ്ങളുടെ സന്തോഷവും ചിരിയും ആർക്കും വിട്ടുകൊടുക്കരുത്. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും മുന്നിൽ എപ്പോഴും പ്രകാശപൂർണമായിട്ടുള്ള ഒരു പുഞ്ചിരിയോടുകൂടി നിലകൊള്ളാനായിട്ട് പറ്റണം. നിങ്ങളുടെ ആ സന്തോഷം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയവും അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. അനാവശ്യ സങ്കടങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഏത് അതിജീവനത്തിലും തളരാത്ത, ശത്രുക്കളുടെ കണ്ണ് തള്ളിക്കുന്ന ഒരു മനോഹരമായ പുഞ്ചിരി എപ്പോഴും നിങ്ങളുടെ മുഖത്തിങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ? സോ എവിടെയും ആരുടെ മുമ്പിലും കരയാൻ നിൽക്കരുത്. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ പ്രത്യേകിച്ച് ഒരിക്കലും കരയാൻ നിൽക്കരുത്. പുഞ്ചിരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. മനസ്സിലായോ? ഒരു ആത്മവിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വേണം. എത്ര തകർന്നു പോയാലും തളർന്നു വീണു പോയാലും ആ ഒരു കോൺഫിഡൻസ് ഒരിക്കലും കളയരുത്, അതൊരിക്കലും ചോർത്തി കളയരുത്. നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഫിറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കതിനെ നേരിടാൻ കഴിയും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് വലിയ പ്രശ്നങ്ങളിൽ ഇങ്ങനെ അകപ്പെട്ടു പോവാറുണ്ടല്ലേ. സാമ്പത്തിക പ്രശ്നങ്ങളാവാം, കരിയറിലെ വലിയ തിരിച്ചടികളാകാം, അല്ലെങ്കിൽ രോഗങ്ങളാവാം, വ്യക്തിബന്ധങ്ങളിലെ തകർച്ചകളായിരിക്കാം അല്ലേ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് അലട്ടാറുണ്ട്, ശരിയല്ലേ. ഇങ്ങനെ കൂനന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഓരോ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ അടുക്കലേക്ക് ഇങ്ങനെ ഓട്ടോ വിളിച്ച് വരും. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച്, അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അത്തരം ഘട്ടങ്ങളിൽ ആകാശമൊട്ടാകെ കറുത്ത് ഇരുണ്ട് മൂടുന്നത് പോലെ നമ്മുടെ മനസ്സാകെ തളർന്നു പോകും. എൻ്റെ ജീവിതത്തിലെ ഈ ദുരിതങ്ങൾക്കൊന്നും ഒരു അവസാനമില്ലേ എന്ന് നമ്മളെ ചിന്തിക്കും. ഈ ഇരുട്ട് ഇനി ഒരിക്കലും ഒഴിഞ്ഞു പോവില്ലേ എന്ന് കരുതിയിട്ട് പ്രകാശമുള്ളൊരു നാളെക്കുറിച്ച് പൂർണ്ണമായിട്ടും പ്രതീക്ഷയറ്റ് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് നമുക്കിടയിൽ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ, പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ നിങ്ങളൊന്ന് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. ആകാശത്ത് എത്ര കനത്ത കാർമേഘങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞാലും അതെന്നും അവിടെ തന്നെ നിൽക്കാറുണ്ട്. എത്ര ഇരുണ്ട കാർമേഘങ്ങൾ ആകാശത്ത് വന്നു കഴിഞ്ഞാലും എപ്പോഴും അതവിടെ കാണും? ഇല്ല. പ്രകൃതിയിൽ ഒരു കാർമേഘവും ഒരുപാട് കാലം അങ്ങനെ തന്നെ നിലനിന്നിട്ടില്ല. ഒന്നുകിൽ അത് പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയമില്ലാതാകും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാലാവധിയും ഇത്രയൊക്കെ തന്നെയുള്ളൂ, മനസ്സിലായോ? ജീവിതത്തിൽ നിരന്തരമായി നിൽക്കുന്നതായിട്ട് ഒന്നുമില്ല. എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതിനൊരു കാലാവധിയുണ്ട്. നിങ്ങളുടെ കണ്ണീരിനും സങ്കടങ്ങൾക്കും ഒരു അവസാനമുണ്ട്. കാർമേഘങ്ങൾ മാറി സൂര്യൻ വീണ്ടും പ്രകാശിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഇപ്പോഴത്തെ ഈ കനത്ത മഴയോ കറുത്ത മേഘങ്ങളെയോ കണ്ട് ഒരിക്കലും തകർന്നു പോകരുത്. ഇതും കടന്നു പോകും. ആ ഒരു വിശ്വാസത്തോടു കൂടി, ഉറച്ച ബോധ്യത്തോടു കൂടി, ക്ഷമയോടുകൂടി നിൽക്കുക. പ്രശ്നങ്ങൾ പെയ്തൊഴിഞ്ഞതിന് ശേഷമുള്ള വസന്തം നിങ്ങളെ കൂടുതൽ കരുത്തുള്ള ഒരു മനുഷ്യനാക്കി മാറ്റും. നിരാശപ്പെടാനായിട്ട് തിടുക്കം കൂട്ടരുത്. ഈ പ്രയാസകരമായ നിമിഷങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകുമെന്ന് മനസ്സിലാക്കുക. അതിജീവനത്തിൻ്റെ വലിയൊരു വെളിച്ചം നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഇന്നർ പീസാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. ആ ഒരു ഇന്നർ പീസ് എപ്പോഴും ഉണ്ടാകണം. മനസ്സിലെ കാർമേഘങ്ങളെയും ആശങ്കകളെയും നമുക്ക് മാറ്റിവെക്കാം, മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ കാർമേഘങ്ങൾ വന്നു കഴിഞ്ഞാലും, കാർമേഘങ്ങൾ വന്ന് ചിലപ്പോൾ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും. അപ്പം നിങ്ങൾ പറയും, നന്നായി, ആ ഒരു മഴ പെയ്ത് ഒഴിഞ്ഞത് വളരെ നന്നായി. ചിലപ്പോൾ ആ മഴ പെയ്ത്തിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, പക്ഷെ അത് നല്ലതിനായിരിക്കും. ആ നഷ്ടപ്പെടലുകൾ നല്ലതിനായിരിക്കും. അതുകൊണ്ട് ആ കാർമേഘം അങ്ങ് പെയ്തൊഴിഞ്ഞ് പോകട്ടെ. പോവും, അധികം വൈകാതെ ആ കാർമേഘം പെയ്തൊഴിയും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഭാവിയിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും എന്തിനൊക്കെയോ ഭയപ്പെടുന്നവരാണല്ലേ. ഇനി കരിയറിൽ എന്തെങ്കിലും വലിയ തകർച്ചയുണ്ടാകുമോ, എൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമോ, ഞാൻ വീണ്ടും അനാഥനായി പോകുമോ എന്നൊക്കെ ആകുലപ്പെട്ട് വരാനിരിക്കുന്ന ദിവസങ്ങളെ ഭയത്തോടെ കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അനാവശ്യമായി ഭയന്ന് ഉള്ളിലെ വെളിച്ചം കെടുത്തുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക്. കടന്നുപോയ വഴികളിൽ ജീവിതം നിങ്ങൾക്ക് നേരെ എറിഞ്ഞു തന്ന കനത്ത തിരിച്ചടികളെ, ഒറ്റപ്പെടലുകളെ, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്നു പോകുമായിരുന്ന കഠിനമായ ആ തകർച്ചയുടെ നിമിഷങ്ങളെ, അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അതിജീവിച്ചത്? ഒരു കാര്യം പറയട്ടെ, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചതിനോളം വലിയൊരു ദുരന്തമോ സങ്കടമോ ഇനി നമ്മുടെ ജീവിതത്തിൽ വരാനില്ല എന്നത് ഒരു ഉറച്ച തിരിച്ചറിവ് തന്നെയാണ്. ഒരു മനുഷ്യന് ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ധൈര്യവും കരുത്തും. ഒരു മാസമായ വരെയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അഗ്നിയിൽ വെന്തുരുകിയ ഒരു ലോഹത്തിനും പിന്നീട് ചൂടിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അഗ്നിയിൽ അത് ഉരുകിക്കഴിഞ്ഞു, പിന്നെ ചെറിയ ചൂട് തട്ടിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും സംഭവിക്കും? ഒരിക്കലുമില്ല. ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് കഴിഞ്ഞ ഒരു വൃക്ഷത്തിന് പിന്നെ ചെറിയ ചെറിയ കാറ്റുകളെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം. താണ്ടിയ കനൽ വഴികൾ നിങ്ങളെ അത്രമേൽ ശക്തനും പ്രാപ്തനുമാക്കി കഴിഞ്ഞു. കരിയറിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഇനി വരുന്ന ഒരു വെല്ലുവിളിക്കും നിങ്ങളെ ഭയപ്പെടുത്താനായിട്ട് കഴിയില്ല. കാരണം ഇതിലും വലിയ കൊടുങ്കാറ്റുകളെ കാൽക്കീഴിലാക്കിയ അനുഭവ സമ്പത്ത് നിങ്ങളുടെ കൂടെയുണ്ട്. വീഴ്ചകൾ നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് തകരാൻ കഴിയാത്ത വിധം നിങ്ങളെ കരുത്തുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാനാണ് വന്നത് എന്ന ഉറപ്പോടെ മുന്നോട്ട് നടക്കുക. നാളെയെക്കുറിച്ചുള്ള പേടികൾ കാറ്റിൽ പറത്തുന്നതാണ് നല്ലത്. നിങ്ങൾ സഹിച്ച വേദനകളാണ് ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ കവചം. എന്ത് വന്നാലും ഞാൻ അതിജീവിക്കുമെന്ന ആ ഒരൊറ്റ തിരിച്ചറിവോടെ തല ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് നീങ്ങുക. ആ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ അടഞ്ഞ വാതിലുകളെയും തുറക്കുമെന്നത് തീർച്ചയാണ്. ഭയങ്ങളും ആശങ്കകളും നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം. അതിജീവിച്ച അനുഭവ കാര്യത്തിൽ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് നടക്കുക. മനസ്സിലായില്ലേ? ഇത്രയും കാലം വന്നതിൽ കൂടുതലൊന്നും ഇനി ലൈഫിൽ വരാനില്ല, ആ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വന്നാൽ പോലും നമ്മൾ അത് നേരിടും. ജീവിതമല്ലേ, മുന്നോട്ട് പോകണ്ടേ അല്ലേ? എവിടെയെങ്കിലും വെച്ച് സ്റ്റക്കായി നിൽക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നേരിട്ട് തന്നെ മുന്നോട്ട് പോകും.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: സംഗീതത്തിന് ഭാഷകളുടെ അതിർവരമ്പുകളില്ല എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗീത സംവിധായകൻ. ഒരു ഡാൻസറാണ്, ഒരു കമ്പോസറാണ്. ആൾക്കാരെ ടെൻഷൻ മറന്ന് പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ്. തമിഴ്, കന്നഡ, തെലുഗ്, ഹിന്ദി, മലയാളം, അങ്ങനെ നിരവധി ഭാഷകളിൽ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച ദേവിശ്രീ പ്രസാദ്, അല്ലെങ്കിൽ DSP എന്നറിയപ്പെടുന്ന ദേവിശ്രീ പ്രസാദിനെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ാണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. എന്തുകൊണ്ട് താനൊരു മ്യൂസിക് കമ്പോസറായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് മ്യൂസിക് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളാണുള്ളത്. ഒന്ന് ഇളയരാജ ആൻഡ് മൈക്കിൾ ജാക്സൺ. ഈ രണ്ട് പേരുടെയും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അങ്ങനെ ഒരു കോൺസേർട്ട് ആയിക്കോട്ടെ, മ്യൂസിക്കിൽ നിന്ന് എനർജി എടുക്കുകയും എനർജി എടുത്ത് മ്യൂസിക്കിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഗീത സംവിധായകൻ. ക്ലാസിക്കൽ മ്യൂസിക്കിൽ ട്രെയിൻഡ് ആണ്. പ്ലസ് മൈക്കിൾ ജാക്സൺ പാട്ടുകളോട് ഇഷ്ടമുള്ള, വളരെ ചൂസി ആയിട്ടുള്ള ഈ ഒരു കമ്പോസറിന്റെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമ്മൾ കേട്ടു. എന്തായാലും മലയാളികൾക്ക് ഈ മ്യൂസിക് കമ്പോസറിനെ പരിചയപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആരാണ് ഈ മ്യൂസിക് കമ്പോസർ എന്ന് നമ്മൾ അന്വേഷിച്ചു പോയത് ആര്യ എന്ന സിനിമയിലെ ഈ ഒരു ഒറ്റ പാട്ടിലൂടെയായിരുന്നു. മധു ബാലകൃഷ്ണൻ പാടി, രാജീവ് ആലുങ്കൽ വരികൾ എഴുതി. ഏതോ പ്രിയരാഗം എന്ന ആര്യ സിനിമയിലെ ഹിറ്റ് സോങ് ആണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അഹലി FM 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീര, ദേവിശ്രീ പ്രസാദ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ചില സിനിമകളേക്കാൾ കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ടത് ആ സിനിമയിലെ പാട്ടുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സിനിമകളും പാട്ടുകളും റീ റിലീസ് സമയത്ത് അത്രയധികം അങ്ങ് ആഘോഷിക്കപ്പെടുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. DSP ദേവിശ്രീ പ്രസാദിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ എന്ന സിനിമയുടെ റീ റിലീസിന് അദ്ദേഹത്തിന് പോവാൻ പറ്റിയില്ലെങ്കിലും തിയേറ്ററുകളിൽ രണ്ടും മൂന്നും തവണയൊക്കെയാണ് ഓരോ പാട്ടുകളും ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അദ്ദേഹം ഒന്ന് വന്നിരുന്നെങ്കിൽ, DSP വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് ഡയറക്ടർ ഒരുപാട് ആഗ്രഹിച്ചൊരു സിനിമയാണ് സച്ചിൻ എന്ന സിനിമ. 20 വർഷത്തെ സെലിബ്രേഷന്റെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ വാടി വാടി എന്ന് പറയുന്ന സോങ് ആണെങ്കിലും കൺമൂടി തിരക്കുമ്പോത് എന്ന് പറഞ്ഞ പാട്ടുകളാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് ഹിറ്റായ പാട്ടുകൾ തന്നെയായിരുന്നു. സോ ഒരു ഇന്റർവ്യൂവിൽ വിജയ് പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ലഭിച്ചതിൽ ഏറ്റവും സോൾഫുൾ ആയിട്ടുള്ള ഒരു മെലഡിയാണ് കൺമൂടി തിരക്കുമ്പോത്. ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ് വിജയുടെ എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. സോ DSP കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്ക് തന്നെയാണ് സച്ചിൻ മൂവിയിലെ കൺമൂടി തിരക്കുമ്പോത്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നാ മുത്തുകുമാർ വരികൾ എഴുതി, ദേവിശ്രീ പ്രസാദ് കമ്പോസ് ചെയ്ത്, സച്ചിൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവിശ്രീ പ്രസാദ് തന്നെ പാടിയ പാട്ട്. ഓൺ അഹല്യ FM 90.4, ദിസ് ഇസ് RJ ഹീര വിത്ത് യു. ദേവിശ്രീ പ്രസാദ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഏതൊരു സംഗീത സംവിധായകനും ഒരു ബ്രേക്ക് കിട്ടുന്ന സിനിമ എന്ന് പറയുന്നത് ഏറെ സ്പെഷ്യൽ ആയിരിക്കും. അങ്ങനെ ദേവിശ്രീ പ്രസാദിന്റെ തെലുങ്കില് ബ്രേക്ക് കിട്ടിയിട്ടുള്ള ഒരു മൂവിയാണ് ആനന്ദം എന്ന് പറയുന്നത്. കരിയർ ബിഗിനിങ്ങിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്, ശരിക്കും പറഞ്ഞാൽ നമുക്കും ഒരു സിനിമകൾക്കും അങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിന് സിംഗേഴ്സും മ്യൂസിക് കമ്പോസേഴ്സും ഒക്കെ വന്ന് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ ലോഞ്ചിന്റെ ഒരു ഹാബിറ്റ് ഒന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ആദ്യം ക്രിയേറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ദേവിശ്രീ പ്രസാദാണ്. അത്തരം ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തത്, ഒരു ട്രെൻഡ് സെറ്റർ ആയി മാറിയത്. സ്റ്റേജിൽ വരുന്നു, സിംഗേഴ്സ് വരുന്നു, മ്യൂസിക് കമ്പോസ് വരുന്നു, അത് ടി വിയിൽ ഒരുപാട് റീച്ച് ആവുകയും ഒരു ഷോ പോലെ തന്നെ ഒരു സിനിമയുടെ പാട്ടിന്റെ ലോഞ്ച് സംഭവിക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് സെറ്ററിന്റെ പിന്നിൽ ശരിക്കും ഉള്ളത് ഡി എസ് പിയുടെ ഒരു സ്റ്റൈൽ തന്നെയാണ്. സോ ആനന്ദം എന്ന മൂവിയിലൂടെയാണ് അദ്ദേഹം ആ ഒരു പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആനന്ദം എന്ന സിനിമയിൽ ടിപ്പു പാടി ശ്രീ വെണ്ണല സീതാരാമ ശാസ്ത്രി വരികൾ എഴുതി ദിവ്യ ശ്രീ പ്രസാദ് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഫ്രം ദ മൂവി ആനന്ദം, നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ൽ ദിസ് ഇസ് ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

തമിഴായിക്കോട്ടെ, മലയാളമായിക്കോട്ടെ, തെലുങ്കായിക്കോട്ടെ, ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു പാട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. ദിസ് ഇസ് ആർ ജെ ഹീര വിത്ത് യു. തൻ്റെ പാട്ടുകളിലൂടെ എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകനാണ് ദേവി ശ്രീപ്രസാദ്. ലാംഗ്വേജ് മാറിയാലും പാട്ടിനൊരൊറ്റ ലാംഗ്വേജേ ഉള്ളൂ. ആ ലാംഗ്വേജ് ഫീൽ ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ലിറിക്സ് മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. ലിറിക്സിലാണ് അതിൻ്റെ ഫീൽ ഇരിക്കുന്നത് എന്ന് 100% വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകൻ. സെയിം ട്യൂണാണ്, പക്ഷേ ഡിഫറെൻറ്റ് ലാംഗ്വേജാണ്, ഡിഫറെൻറ്റ് ഇമോഷൻസ് ആണ്. പല ഭാഷകളും അദ്ദേഹത്തിൻ്റെ

അതുകൊണ്ട് തന്നെയാണ് പുഷ്പ എന്ന സിനിമയിലെ പല പാട്ടുകളും ഹിറ്റായതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും ശ്രീവല്ലി ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിവേക വരികൾ എഴുതി സിത് ശ്രീരാം പാടി, ദേവിശ്രീ പ്രസാദ് കമ്പോസ് ചെയ്തിട്ടുള്ള ഓൾ ടൈം ഹിറ്റായിട്ടുള്ള പാട്ട്, ഫ്രം ദ മൂവി പുഷ്പ ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീറോ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

വീരം എന്ന സിനിമ അജിത്തിന്റെ കരിയറിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമകൾ എടുത്താൽ തീർച്ചയായിട്ടും വീരം എന്ന സിനിമയുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ഹിറ്റായിരുന്നു ആ സിനിമയിലെ പാട്ടുകളും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ദേവി ശ്രീ പ്രസാദിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമ കൂടിയാണ്. ആൻഡ് ഈ ഒരു സിനിമയിൽ ഒരു ചെറിയ പോർഷൻ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലേക്ക് അജിത്ത് വരികയും ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്നായിരുന്നു അജിത്തിന്റെ പ്ലാൻ. പക്ഷേ പ്ലാൻ എല്ലാം മാറിപ്പോയി. അദ്ദേഹത്തിന് ഭയങ്കര പോസിറ്റീവ് വൈബ്സ് കിട്ടുകയും ഓൾമോസ്റ്റ് ഒരു 4 hours ആ ഒരു സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല ദേവിശ്രീ പ്രസാദ് എന്നാണ് അജിത്ത് പറഞ്ഞതെന്നാണ് പറയുന്നത്. സോ അത്രമാത്രം പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയും അദ്ദേഹത്തിന്റെ ഒരു വൈബും ഒരു നായകന് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമ ഹിറ്റായപ്പോൾ അജിത്തും അജിത്തിന്റെ വൈഫ് ശാലിനിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ദേവിശ്രീ പ്രസാദ് ആണ് മ്യൂസിക് കമ്പോസറാണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹീറോ എന്നാണ് അവർ പറഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും ഒരു സിനിമയിലെ പാട്ടുകൾക്ക്. അപ്പൊ ആ പാട്ട്

കുട്ടികൾക്ക് ജന്മം കൊടുത്ത ദേവിശ്രീ പ്രസാദിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ എങ്ങനെ നമുക്ക് കടന്നുപോകാൻ സാധിക്കും അല്ലെ. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വീരം എന്ന സിനിമയിൽ സാഗരും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയ പാട്ട്. വിവേകിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. സോ ദേവിശ്രീ പ്രസാദിന്റെ മ്യൂസിക്കിൽ വന്നിട്ടുള്ള ഇവൽ ദാന എന്ന ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളെ ഫാസ്റ്റ് നമ്പേഴ്സ്, മെലഡി എന്നൊന്നും പറഞ്ഞ് തരംതിരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, എല്ലാം പാട്ടുകളാണ് അല്ലെ? ഏറ്റവും സ്നേഹത്തോടുകൂടി അവർ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. DSP ദേവി ശ്രീ പ്രസാദ് എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ, ഒരുപാട് നല്ല എനർജറ്റിക് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ദേവി ശ്രീ പ്രസാദിന്റെ വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള ഒരു പാട്ടായിരുന്നു സ്വിംഗ് സറ എന്ന് പറയുന്ന ഒരു പാട്ട്. തമന സ്പെഷ്യൽ അപ്പിയറൻസിൽ വരുന്ന ഈ ഒരു പാട്ടിന്റെ കൊറിയോഗ്രാഫി എങ്ങനെ വേണം, ഈ പാട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഡാൻസർ കൂടിയായിട്ട് ദേവി ശ്രീ പ്രസാദ് തൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഈ പാട്ടിന് കൊടുക്കുന്നത്. ഇതിൻ്റെ സൗണ്ട്സ് നമുക്ക് ഇങ്ങനെ ചെയ്യാം, കോസ്റ്റ്യൂംസ് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ആ പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ സൗണ്ടും വോയിസും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ്. ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ കോൺട്രിബ്യൂഷൻ ആ പാട്ടിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൊറിയോഗ്രഫി പ്ലസ് അതിൻ്റെ വോയിസ് ആൻഡ് മ്യൂസിക് ആൻഡ് സൗണ്ട്സ് ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ സോങ്, ഇതെല്ലാം കണക്ട് ചെയ്ത് വരുന്നത് തന്നെയാണ് ഈ പാട്ടിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ ജയ് ലവ കുശ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി രാമജോഗയ്യ ശാസ്ത്രി വരികൾ എഴുതി ജയ് ലവ കുശ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ പാട്ടാണ് അഹല്യ എഫ് എം 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജെ ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

വളരെ വ്യത്യസ്തമായ ഒരു പേരല്ലേ, ദേവി ശ്രീ പ്രസാദ്. മൂന്ന് പേരുകൾ. എങ്ങനെയാണ് ഈ പേരുണ്ടായത് എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. ദേവിശ്രീ പ്രസാദിന്റെ അമ്മമ്മയുടെ പേരാണ് ദേവി, അച്ഛന്റെ പേരാണ് പ്രസാദ്. അങ്ങനെ ശ്രീ എന്നുള്ള പേരിന്റെ കൂടെ ഫ്രണ്ടിൽ ഒരു ദേവിയും ആൻഡ് ലാസ്റ്റിൽ ഒരു പ്രസാദും ചേർത്തിട്ടാണ് ദേവിശ്രീ പ്രസാദ് എന്നുള്ളൊരു പേരുണ്ടായിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക് ജേർണി അല്ലെങ്കിൽ ഒരു ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ്ഡ് ആവരുത് എന്നുള്ളത്. സ്ട്രെസ് ഉള്ള സമയത്ത് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു മ്യൂസിക് കമ്പോസറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ കാം ആയിട്ടിരിക്കാനും വളരെ ഭംഗിയായിട്ടും വളരെ പീസ്ഫുള്ളും ആയിട്ടുള്ള ഒരു ഒരു സറൗണ്ടിങ്സിൽ മാത്രമാണ് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹി എൻഷോർസ് നല്ല ഉറക്കം കിട്ടണം. നല്ല ഉറക്കത്തിന് ശേഷം നല്ല പാട്ടുകൾ ഉണ്ടാകും. ആ ഒരു സമാധാനത്തിലും കാംനെസ്സിലും ഒക്കെ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് ലഭിച്ചു എന്ന് തന്നെ പറയണം. ആൻഡ് ഇദ്ദേഹത്തിന്റെ തന്നെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കന്ദസ്വാമി എന്ന് പറയുന്നത്. ഒരു സിനിമയെ ഒരു മ്യൂസിക് എങ്ങനെ എലവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും ഈ ഒരു സിനിമയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒരു ഫോക്ക് സ്റ്റൈലില് കോഴിയുടെയൊക്കെ വോയിസ് ഉപയോഗിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കന്ദസ്വാമി എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോർഷൻസിലും ഈ പാട്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ വിവേക വരികൾ എഴുതി ഡി എസ് പി തന്നെ പാടി കമ്പോസ് ചെയ്തിട്ടുള്ള കന്ദസ്വാമി എന്ന സിനിമയിലെ തീം സോങ് ആണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ആ പാട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ദേവിശ്രീ പ്രസാദ് ഓരോ സിമ്പിൾ വോയിസസിനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. So, listen to the song on ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളുടെ കൂടെ അഹലി FM 90.4 LRG ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

എനിക്ക് തോന്നുന്നു മലയാളികൾ ദേവിശ്രീ പ്രസാദ് എന്ന സംഗീത സംവിധായകനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആര്യ 1 എന്ന സിനിമയിലൂടെയാണ് അല്ലെ. ആൻഡ് ഒബ്വിയസ്ലി ആര്യ 2 എന്ന സിനിമ വരുമ്പോൾ അത്രയും തന്നെ പ്രഷർ ഉണ്ടായിരിക്കും. കാരണം ആര്യ 1-ൽ തന്ന അതേ ഹിറ്റ് നമ്പേഴ്സ് പോലെ തന്നെ വളരെ നല്ല പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ദേവിശ്രീ പ്രസാദിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആര്യ 1-ൽ ആ അണ്ട അമലാപുരം എന്ന് പറയുന്ന സോങ് ഒക്കെ ഹിറ്റ് ആയതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് നമ്പർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഫൈനലി റിംഗ് റിംഗ എന്ന് പറയുന്ന പാട്ടിലേക്ക് എത്തുന്നത്. അഗെയിൻ ഒരു ഫാസ്റ്റ് നമ്പറാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് റിത്തം ഇഷ്ടമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ഒരു സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു പാട്ടായിരുന്നു. വളരെ പെട്ടെന്നൊരു ട്യൂൺ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയും തൊട്ടടുത്ത് ഉണ്ടായിരുന്ന റിഥം ക്യാരി ചെയ്യുന്ന ആളോട് ഈ റിഥം ഒന്നിങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കൂ എന്ന് പറയുന്നു. അദ്ദേഹം ആ ട്യൂൺ കൊടുത്ത് കൊടുത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വായിലൂടെ ഈ ഒരു വരികൾ വരികയാണ്, റിംഗ റിംഗ റിംഗ റിംഗ എന്നുള്ളത് അങ്ങനെ. ആൻഡ് ഇതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് റൂമിലൊരു ലിറിക്സ് എഴുതുന്ന ഒരാൾ അവിടെ ഇരുന്ന് പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഈ ബീറ്റും ഈ ഒരു ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് അടുത്ത റൂമിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ടാണ് ആ ലിറിസിസ്റ്റ് കടന്നു വന്നത്. ആൻഡ് ആ സ്റ്റുഡിയോയിൽ ചായ കൊടുക്കാൻ വന്ന പയ്യനും ഈ പാട്ട് കേൾപ്പിച്ചപ്പോൾ അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എല്ലാ ഏജിലുള്ള ആളുകളെയും ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു ബീറ്റ് എനർജൈസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് ഈ പാട്ട് ഉണ്ടായിട്ടുള്ളത്. സോ ആര്യ 2 എന്ന സിനിമയിൽ സിജു തുറവൂർ വരികൾ എഴുതി ശുഭ പാടിയിട്ടുള്ള റിംഗ റിംഗ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ദ വൺ ആൻഡ് ഓൺലി ദേവിശ്രീ പ്രസാദ്, മാജിക് ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജെ ഹീറോ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഒരു മ്യൂസിക് കമ്പോസർ എന്ന് വിളിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം മറ്റൊരു പേര് വിളിക്കുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ദേവി ശ്രീപ്രസാദ് DSP എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്നത് മോർ ലൈക്ക് എ ടെക്നിക്കൽ ടേം അല്ലേ, ഒരു ടെക്നിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലത്തെ ഒരു ഫീലാണ് അത്. പക്ഷേ അദ്ദേഹത്തിന് മ്യൂസിക് കമ്പോസർ എന്ന വാക്കിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം മ്യൂസിക് ലവർ എന്ന് വിളിക്കാനാണ്. കാരണം വളരെ സോൾഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു പേരാണ് മ്യൂസിക് ലവർ എന്ന് പറയുമ്പോൾ. എത്ര മാത്രം അദ്ദേഹം മ്യൂസിക്കിനോട് കണക്റ്റഡ് ആണ്, എത്ര ഡിഫറെന്റ് കൈൻഡ് ഓഫ് സോങ്സ് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ഡയറക്ടറിന് എന്താണോ വേണ്ടത് അത് വളരെ ഫ്രീ ആയിട്ടും വളരെ ഭംഗിയായ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു മ്യൂസിക് കമ്പോസർ. ആൻഡ് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ പാട്ട് മന്മദൻ അൻപ് എന്ന സിനിമയിലെ പാട്ടാണ്. പലരും ഈ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു പാട്ട് മൊത്തത്തിലൊരു റിവേഴ്സിൽ പോകുന്നൊരു പാട്ടാണ് അല്ലേ. ഇതിൻ്റെ ഒരു വിഷ്വലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നടക്കുന്ന സ്റ്റോറിയെ നമ്മൾ റിവേഴ്സിലാണ് കാണുന്നത്. ആൻഡ് കമൽഹാസനും പ്രിയ ഹിമേഷും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പാട്ടിൻ്റെ വരികളാണ്. നീലവാനം എന്ന് പറയുന്ന ഈ ഒരു പാട്ടിൻ്റെ വരികൾ, ലിറിക്സ് എഴുതിയിട്ടുള്ളത് കമൽഹാസൻ തന്നെയാണ്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. ആൻഡ് വളരെയധികം അപ്രീസിയേഷൻ കമൽഹാസനിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു പാട്ട് കൂടിയാണ് ദേവി ശ്രീപ്രസാദ് എന്ന മ്യൂസിക് ലവറിന്. സോ അദ്ദേഹത്തിൻ്റെ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള, വളരെ സോൾഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്. ഓൺ അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർജി ഹീര വിത്ത് യു. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവും. സോ പ്ലീസ് ഡു ലിസൺ ആൻഡ് സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം.

0: പാട്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ്ങും ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്റ്റൈലും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ദേവിശ്രീ പ്രസാദ്, ഡി എസ് പി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹിരയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളും കോൺസേർട്ടുകളും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് ഒക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ പാട്ടിനൊപ്പം തന്നെ ഡാൻസിനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം, ഒരുപാട് ഹാറ്റ്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്ലോത്ത്സിലും എല്ലാത്തിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സ്കാർഫ്സ് ആയിക്കോട്ടെ, ഹാറ്റ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു ഡിഫറൻസ്. സോ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ രണ്ട് ഫോട്ടോസ് അവിടെ കമ്പൽസറി ആയിരിക്കും, അല്ലെങ്കിൽ എവിടെ പോയാലും നിങ്ങളൊരു ഇളയരാജ ഫോട്ടോ ആൻഡ് മൈക്കിൾ ജാക്സൺ, ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് പല റൂമിലും പല കോർണറിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നത് തന്നെയാണ് ദേവിശ്രീ പ്രസാദ് എന്ന മ്യൂസിക് കമ്പോസറിന്റെ ഒരു പ്രത്യേകത. ബിക്കോസ് അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്പിറേഷൻ അവിടെ നിന്നാണ്, ഇളയരാജ ആൻഡ് മൈക്കിൾ ജാക്സൺ. രണ്ട് പാട്ടുകളും രണ്ട് എന്താ പറയുക മജീഷ്യൻസിന്റെ പാട്ടുകളും വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു സംഗീത സംവിധായകൻ. സോ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും എനിക്കൊന്ന് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള മറ്റൊരു പാട്ടാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്, മോഹജാലകം എന്ന് പറയുന്ന പാട്ട്. ആര്യാറ്റു എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കമ്പോസ് ചെയ്ത ഈ പാട്ട് സിജു തുറവൂർ എന്ന ലിറിസിസ്റ്റിന്റെ കയ്യിൽ നല്ല ലിറിക്സോടുകൂടി മലയാളികളിലേക്ക് എത്തി. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ വളരെ മനോഹരമായി ഈ പാട്ട് പാടിയിട്ടുള്ളത് വിധു പ്രതാപാണ്. സോ ഒരു നല്ലൊരു കോമ്പിനേഷൻ ഓഫ് ആളുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഒരു പാട്ട് ഏറ്റവും ഭംഗിയായി മറ്റൊരു ഭാഷയിലേക്ക് എത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ തന്നെയാണ് മോഹജാലകം എന്ന പാട്ട്. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഓണോർമയിലുണരും ഗാനങ്ങൾ. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. ദേവിശ്രീ പ്രസാദ് എന്ന കമ്പോസറിനെ പറ്റി, സംഗീത സംവിധായകനെ പറ്റി നമ്മൾ സംസാരിക്കുകയായിരുന്നു. സോ ഇനി മറ്റൊരു ദിവസം കഥകളുമായി നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.
1: കലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപം എന്താ, മൗനമോതിരം മണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ, നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ, മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.